ഏൽപ്പിക്കുന്നതും ഏറ്റെടുക്കലും ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂരിപക്ഷം പേർക്കും മറ്റൊരാളെ ഏൽപ്പിക്കാനാണ് താല്പര്യം. ഏറ്റെടുക്കലിന് വലിയ തയ്യാറെടുപ്പുകൾ വേണം. ചെറുതും വലുതുമായ അനവധി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ പലരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടും, സ്വാർത്ഥരാകും, തനിക്ക് അന്ന് വരെ ലഭിച്ച സേവനങ്ങൾ മറക്കും, സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു. ഏറ്റെടുക്കലുകൾ ഒരുപക്ഷെ ബാധ്യതയായാലോ എന്ന ഭയം ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുന്നു. സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും, ഏൽപ്പിക്കില്ല. Responsibility is taken, not given.

അറിയിപ്പിന് ശേഷം കവിധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ നീലി എന്ന കവിത ആലപിക്കുന്നു നിത്യാനാഥ് കൊതേരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഒറ്റപ്പിലാൻ സ്ഥാനികൻ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം, മാധവിക്കുട്ടിയുടെ പുക എന്ന കഥ അവതരിപ്പിക്കുന്നു CV ഷീല ടീച്ചർ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി, ആലപിക്കുന്നത് നിത്യാനാഥ് കൊതേരി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിത നീലി. ആലപിച്ചത് നിത്യാനാഥ് കൊതേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ജൂൺ 23. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 23 വർഷത്തിലെ 174-ാം ദിനമാണ്. ജൂൺ 23 യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് ദിനമായി ആചരിക്കുന്നത്. പൊതുസ്ഥാപനങ്ങളുടെയും പൊതുസേവകരുടെയും മൂല്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂൺ 23 ഐക്യരാഷ്ട്ര പൊതുസേവന ദിനമായി ആചരിക്കുന്നത്. ഇന്ന് തന്നെയാണ് ലോക വിധവാ ദിനവും. ഐക്യരാഷ്ട്രസഭയുടെ 2010 ജനറൽ അസംബ്ലിയുടെ തീരുമാനപ്രകാരമാണ് 2011 മുതൽ ജൂൺ 23 ലോക വിധവാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ജൂൺ 23 തന്നെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനവും. ജൂൺ 23 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1305 ഫ്ലമിഷ് ഫ്രഞ്ച് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. 1757 പ്ലാസി യുദ്ധത്തിന്റെ ഭാഗമായി റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം സിറാജുദ്ദൌളയെ പ്ലാസിയിൽ വെച്ച് പരാജയപ്പെടുത്തി. 1868 ക്രിസ്റ്റഫർ ലതാം ഷോൾസ് ടൈപ്പ്റൈറ്ററിന്റെ പേറ്റന്റ് നേടി. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ്

0: കമ്മിറ്റി പാരീസിലെ സോർബോണിൽ രൂപവൽക്കരിച്ചു. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ആംഗലേയ ഗണിതശാസ്ത്രജ്ഞൻ അലൻ മാത്തിസൺ ട്യൂറിംഗ്, പ്രശസ്ത മലയാള സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ തുടങ്ങിയവരുടെ ജന്മദിനവും, കോശസിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച എം ജെ ശ്ലീഡന്റെ ചരമദിനവും ജൂൺ 23-നാണ്.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മുഹമ്മദ് നബി.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
4: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് ജൂൺ 23, മിഥുനം 9, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 96 വർഷം നീണ്ട ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ അർജന്റീനയുടെ ഇതിഹാസ താരം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനെന്ന റെക്കോർഡ് സ്വന്തമാക്കി. തന്റെ 6ാം ലോകകപ്പിൽ തിങ്കളാഴ്ച രാത്രി ഓസ്ട്രിയക്കെതിരെ ഇരട്ട ഗോൾ നേടിയതോടെ മെസ്സിയുടെ പേരിൽ ഗോളുകളുടെ എണ്ണം 18. ലയണൽ മെസ്സി ആദ്യം പെനാൽറ്റി പാഴാക്കുകയും പിന്നീട് ഇരട്ട ഗോൾ നേടുകയും ചെയ്ത മത്സരത്തിൽ അർജന്റീന ഓസ്ട്രിയയെ 2-0 പരാജയപ്പെടുത്തി. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലെ ടെർമിനലിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ വൻ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാരുൾപ്പെടെ 13 പേർ മരിച്ചു, 66 പേർക്ക് പരിക്കേറ്റു. ബർസാൻ വാതക വിതരണ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായതെന്ന് ഖത്തർ എനർജി അറിയിച്ചു. തർക്കവിഷയങ്ങൾ പരിഹരിച്ച് 60 ദിവസത്തിനിടെ അന്തിമ സമാധാന കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ സ്വിറ്റ്സർലൻഡിൽ നടന്ന ദ്വിദിന ചർച്ചയ്ക്ക് ശേഷം US ഇറാനും അംഗീകരിച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറുമാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സ്വിസ് നഗരമായ ബെർജൻസ്റ്റോക്കിൽ നടന്ന ലേക് ലൊസാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും കെയർ സ്റ്റാമർ രാജിവെച്ചു. രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് വഴുതിവീണ ബ്രിട്ടനിൽ 10 വർഷത്തിനിടെ രാജിവെക്കുന്ന 6ാം പ്രധാനമന്ത്രിയാണ് 63-കാരനായ സ്റ്റാമർ. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ അലിഗഞ്ചിൽ ആനിമേഷൻ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന 3-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. പരിശീലന കേന്ദ്രത്തിലെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചവരിലേറെയും, 7 പേർക്ക് പരിക്കേറ്റു. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റി. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം ഞായറാഴ്ച രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരം ഓൺലൈനായി നൽകാനുള്ള തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കാനും പുതുതായി നൽകാനും ഇന്ന് രാത്രി 11:59

വരെ സൗകര്യമുണ്ട്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് ഉത്തരവിറക്കിയതിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഫ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അധികാരമേറ്റ് ഒരു മാസം പിന്നിടുമ്പോഴേക്കും മദ്യനയത്തിൽ യു ഡി എഫിൽ തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശമാണ് തർക്കത്തിൽ കലാശിച്ചത്. കരിമണൽ ഖനനാനുമതിയുടെ വിഷയത്തിലും വിവാദം കനത്തു. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പരാമർശങ്ങളും എക്സൈസ് മന്ത്രി എം ലിജുവിന്റെ അതൃപ്തിയുമൊക്കെ മദ്യവിവാദത്തിന് വീര്യം കൂട്ടുന്നു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ട പായയിൽ പൊതിഞ്ഞ നിലയിലെ മൃതദേഹം ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിനായി ഡി എം ഒ, കളക്ടർ, എസ് പി എന്നിവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി നീക്കിയത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസും കോൺഗ്രസ് രാജ്യസഭാംഗം ബെന്നി മേത്തറും. നടപടി തിരുത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന് ജോൺ ബ്രിട്ടാസ് കത്തയച്ചു. അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ഏത് വ്യവസ്ഥാപിത സംവിധാനവും അത് ബാധിക്കുന്ന സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ കോൺഗ്രസിന് പുതിയ ദേശീയ പ്രവർത്തക സമിതി രൂപവൽക്കരിച്ച് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത തൃണമൂൽ വിഭാഗം. മമതയെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ യോഗം പുതിയ ഭാരവാഹികളടങ്ങിയ 30-അംഗ സമിതിയെ തെരഞ്ഞെടുത്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകളിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 150 പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കൈമാറി. 25 പേർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ പേരിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരിനിടെ കുറ്റപ്പെടുത്തലുകളും പരിഹാസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും. നിപ പോലെ വളരെ ഗൗരവ പ്രശ്നത്തെ ലാഘവത്തോടെയാണ് മന്ത്രി കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 20 ദിവസത്തെ ഹ്രസ്വ ഹജ്ജ് തീർത്ഥാടന പാക്കേജ് നിലനിർത്തി 2027 ഹജ്ജ് നയം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയെന്ന് പുതിയ നയം പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ജൂലൈ 20 വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. എബോള ബാധിത പ്രദേശങ്ങളിൽ നിന്നെത്തിയ 206 യാത്രക്കാരിൽ 74 പേർ വീടുകളിൽ ക്വാറന്റൈനിലാണെന്ന് മന്ത്രി കെ മുരളീധരൻ. 75 പേർ ക്വാറന്റൈൻ പൂർത്തീകരിക്കുകയോ മടങ്ങിപ്പോവുകയോ ചെയ്തു. ആഫ്രിക്കയിലെ 3 രാജ്യങ്ങളിൽ എബോള റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കേരളത്തിലും ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചെന്ന് മന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളെയും പങ്കാളിയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ബജറ്റിൽ വകയിരുത്തിയ 10 കോടി രൂപ പ്രാരംഭ പ്രവർത്തനത്തിനും വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുമാണ്. പദ്ധതി എന്ന് തുടങ്ങുമെന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കും. എത്ര രൂപ വേണമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും പാലക്കാട്, കാസർകോട് പോലുള്ള ജില്ലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആശുപത്രികളെ ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി ഉപേക്ഷിക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതി തുടരണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആയി കെ കാർത്തിക് ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 12:30 കണ്ണൂർ ഡി ഐ ജി ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ ചുമതല ഏറ്റെടുക്കും. വൃക്ക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി അറസ്റ്റിൽ. ആലക്കോട് തിരുമേനി നെല്ലിപ്പാറ സ്വദേശി നിബിൻ ജോസാണ് പിടിയിലായത്. ഈ കേസിൽ ഒന്നാം പ്രതി വീർപ്പാട് സ്വദേശി നൌഫൽ എന്ന സത്താറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തീവണ്ടിക്ക് കല്ലെറിഞ്ഞ സംഭവത്തിൽ മറുനാടൻ തൊഴിലാളിയെ തലശ്ശേരി റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം സ്വദേശി മുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേളകം പഞ്ചായത്തിലെ വെണ്ടേക്കുംചാലിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. തിങ്കളാഴ്ച രാത്രിയോടെയാണ് പുലി കൂട്ടിലായത്. ഇരിട്ടിപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയെ അതിഥി തൊഴിലാളിയും മുഴക്കുന്നു സ്വദേശിയും ചേർന്ന് രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ 10:30 യുവതി പുഴയിൽ ചാടിയത്. സാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ തളർന്നുപോയ ബംഗാൾ സിനിപുരി സ്വദേശി സഹാനുൽ ഇസ്ലാമിനെ

0: പുഴക്കുന്ന് സ്വദേശി അമേഘ് സജീവൻ പുഴയിൽ ചാടി സഹായിച്ചു. ഇരുവരും ചേർന്ന് യുവതിയെ കരക്കെത്തിച്ചു. പകർച്ചവ്യാധികൾ ഫലപ്രദമായി പ്രതിരോധിക്കാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയുള്ള ജില്ലാതല ഏകോപനം കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തിങ്കളാഴ്ച ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗം തീരുമാനിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ഡെങ്കിപ്പനി, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ എന്നിവയുടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി നിരീക്ഷണവും നിയന്ത്രണ നടപടികളും നടപ്പിലാക്കുന്നുണ്ട്. പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം സൗജന്യമായി പ്രദർശിപ്പിക്കുന്നതിന് ഫീസ് അടച്ച് ലൈസൻസ് എടുക്കേണ്ടതില്ലെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവേശന ഫീസ് വാങ്ങാതെ നടത്തുന്ന പ്രദർശനങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക. ടിക്കറ്റ് നൽകി പ്രദർശിപ്പിക്കുന്നവർക്ക് ഇളവുണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമാകുന്നു. ബുധനാഴ്ച തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും. വൈശാഖോത്സവത്തിലെ നാല് ചതുശതങ്ങളിൽ അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നിവേദിക്കും. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിനു പോയ തീർത്ഥാടകരിൽ 690 പേർ തിരിച്ചെത്തി. ഇനി 11 സർവീസുകൾ കൂടി മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസ് കണ്ണൂരിലേക്ക് നടത്തും. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് ആദ്യ വിമാനം കണ്ണൂരിലെത്തിയത്. മട്ടന്നൂർ ഇല്ലം ഭാഗത്ത് വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇല്ലം ഭാഗം ജിജിനാലയത്തിൽ എം കെ ഉഷയുടെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുളിമുറിയോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ വീടും അപകടാവസ്ഥയിലായി. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വെർദെ രണ്ടാം മത്സരത്തിൽ ഉറുഗ്വേയെയും സമനിലയിൽ തളച്ചു. സ്കോർ 2-2. ഈജിപ്തിന് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യ ജയം. ന്യൂസിലൻഡിനെ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇറാൻ ബെൽജിയം മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747-4111-74.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: ഗാനം മകരമഞ്ഞൻ, പാടിയത് നാരായണൻ കൃഷ്ണ, രചന ജയരാജൻ, ഈണം ജെ ജെ സംഗീത്.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030.

0: 0 9 4 9 6 9 7 4 1 4 1.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
3: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുകുന്ന നശീകരണ മാലിന്യ സംസ്കരണ ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5-വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
0: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
2: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8 ജോർദാൻ അൾജീരിയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ഓസ്ട്രിയക്കെതിരെ 9 ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറിമറിയാൻ 30 മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38 ഓസ്ട്രിയൻ വലകുഴുക്കി. ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ തന്റെ 17 ഗോൾ സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസിന് തൊട്ടുമുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2-0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
2: FI പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പ്

0: ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ്എൻ കോളേജ് കണ്ണൂർ സ്റ്റഡി സെന്റർ ജൂലൈ 2026 സെഷനിലെ വിവിധ UG, PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശന തീയതി ജൂലൈ മാസം 15 വരെ നീട്ടി. ഫോൺ നമ്പർ 0497273245. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലെ BEd പ്രോഗ്രാമുകളിലേക്ക് ഈ മാസം 29 വരെയും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ഈ മാസം 30 വരെയും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 8281883052. വിശ്വകർമ്മ വെൽഫെയർ സൊസൈറ്റി അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും അനുമോദിക്കുന്നു. സ്വയം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ജൂലൈ മാസം 5 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9447730568. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകുന്ന വിവിധ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. SSLC പഠനത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ സ്വീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പുകൾക്ക് കോഴ്സ് ആരംഭിച്ച തീയതി മുതൽ 45 ദിവസത്തിനകം അപേക്ഷിക്കണം. എന്നാൽ ഇതിനോടകം ക്ലാസുകൾ ആരംഭിച്ചിട്ടുള്ള കോഴ്സുകളുടെ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 3. വിവരങ്ങൾക്കും അപേക്ഷാ സമർപ്പണത്തിനുമായി ക്ഷേമബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റോ അതത് ജില്ലാ ഓഫീസുകളെയോ സമീപിക്കാം. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജ് കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ്സിൽ IQAC എന്നിവയുടെ നേതൃത്വത്തിൽ +2 യോഗ്യതയുള്ളവർക്കായി ഈ മാസം 26 രാവിലെ 10 കോളേജിൽ പ്ലേസ്മെന്റ് ഡ്രൈവ് നടത്തുന്നു. ഫോൺ നമ്പർ 9847927972. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 1. ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജൂനിയർ കൊമേഴ്സ് അധ്യാപക ഒഴിവ്. അഭിമുഖം ജൂലൈ മാസം 1 രാവിലെ 10:30. പിലാത്തറ കോ ഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30. ഫോൺ നമ്പർ 9447547490. കേപ്പിന്റെ കീഴിൽ ചീമേനിയിലെ തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്കാണ് അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നത്. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങളും വ്യക്തിവിവരണം, കരിക്കുലം വിറ്റ എന്നിവയും സഹിതം ഈ മാസം 26 പകൽ 11 പ്രിൻസിപ്പൽ മുൻപാകെ ടെസ്റ്റ്, അഭിമുഖം എന്നിവയ്ക്ക് ഹാജരാകണം. മുൻപരിചയം അഭികാമ്യം. സർക്കാർ മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്കു കീഴിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഈ മാസം 30 പകൽ 11:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി കോഴ്സിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾ GMC കണ്ണൂർ .edu.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് അവസാനത്തെ ചതുശതം ഇന്ന് പെരുമാൾക്ക് സമർപ്പിക്കും. ജൂലൈ 1 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ ഉൾപ്പെടുന്ന വടക്കൻ മേഖല ടാക്ക് അദാലത്ത്

0: മാസം 30-ാം തീയതി പകൽ 11 മണിക്ക് കേരള നോർത്തേൺ റീജിയൺ പോസ്റ്റൽ സർക്കിൾ പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ സംഘടിപ്പിക്കും. കണ്ണൂർ ജില്ലയിൽ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഏകോപനത്തിനുള്ള ദിശ 1-ാം പാത അവലോകന യോഗം ഈ മാസം 26-ാം തീയതി പകൽ 11:30 കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരും. പെരിങ്ങത്തൂർ കാഞ്ഞിരക്കടവ് റോഡിൽ ഇന്റർലോക്ക് പാകുന്ന പ്രവൃത്തിയുടെ ഭാഗമായി ഇന്നു മുതൽ ഈ മാസം 30-ാം തീയതി വരെ ഗതാഗതം നിരോധിച്ചു. കരിയാടി നിന്നും കിടങ്ങിയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതുശ്ശേരി പള്ളിമുക്കിലെത്തി തിരിച്ച് ട്രാൻസ്ഫോമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി തലശ്ശേരിയിലേക്ക് തിരിച്ചുപോകണം. വടകരയിൽ നിന്ന് കരിയാട് വഴി പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ട്രാൻസ്ഫോമർ മുക്ക് പള്ളിക്കുനി മേക്കുന്ന വഴി പെരിങ്ങത്തൂരിലേക്കും മറ്റ് അനുയോജ്യമായ വഴികളിലൂടെയും പോകണം. കല്ലേശ്ശേരി പുത്തൻകോട്ടം ഊർപ്പഴശ്ശി വേട്ടക്കുരുമകൻ ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം ഇന്ന് നടക്കും. ജല അതോറിറ്റി കൊളച്ചേരി ശുദ്ധജല പദ്ധതിയുടെ ബൂസ്റ്റർ പമ്പിംഗ് സ്റ്റേഷനിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഈ മാസം 26-ാം തീയതി വരെ മട്ടന്നൂർ സബ് ഡിവിഷന് കീഴിലെ കുറ്റ്യാട്ടൂർ, കൂടാളി, മുണ്ടേരി പഞ്ചായത്തുകളിൽ ജലവിതരണം ഭാഗികമായി മുടങ്ങും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
4: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
4: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
4: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.

പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: ഇപ്പോൾ കൊട്ടിയൂർ ഒറ്റപ്പിലാൻ സ്ഥാനികൻ സംസാരിക്കുന്നു.
1: എൻ്റെ പേര് മനങ്ങാട് കാർപ്പന്ന്. എൻ്റെ ഒറ്റപ്പിലാൻ സ്ഥാനികനത് നമ്മുടെ ഈ തലമുറ തലമുറ ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ അഞ്ചാം അവരാണ് നമ്മളെ അറിവിൽ. നമ്മുടെ കാരണന്മാർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാലികാശിൻ്റെ അടിവാരായിരുന്നു കാരണന്മാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിച്ചേരിൻ്റെ ഇങ്ങ് മുകളിൽ ഫോറസ്റ്റ് കാട്ടിൽ അവിടെ ഇതായിട്ട് ഇങ്ങനെ ഈ കടവനത്തിൽ കൂടെ ഇങ്ങനെ ചെന്നപ്പോൾ മൃഗങ്ങളെ അമ്പും വില്ലടിച്ചിട്ടാണ് ചെന്ന് കയറുമ്പോഴാണ് കൂടുതലായിട്ട് കാൽപ്പാട് കണ്ടപ്പം എവിടെയും വെച്ച് കാണുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോഴാണ് കത്തമ്പന് മൂർച്ചയില്ലാതെ. അപ്പോൾ അത് മൂർച്ചയില്ലാതെ കൊണ്ട് കല്ലിനിങ്ങനെ ഒരച്ചപ്പം രക്തം വന്നു തിരിച്ചപ്പോൾ പാൽ വന്നു. ആ കല്ല് പിന്നെ ഒറ്റയ്ക്ക് ആണ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഈ വരുമ്പോഴാണ് കല്ല് ഊരി തോളയിൽ നിന്ന് അവിടെ വീണു. വീണപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റാതെ അന്നേരത്തെ ഇത് പറഞ്ഞ് ഇവിടെ വായുവിൽ വെള്ളം കൊണ്ട് 1001 പ്രാവശ്യം ഒഴിക്കണം എന്ന് പറഞ്ഞു. 1000 പ്രാവശ്യം കാട്ടാലിയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ച് പരിഞ്ഞ് നിർത്തി. ഒരാൾക്കൊണ്ട് ഇതാവില്ല, ഈ ത്യാഗം നടന്ന സ്ഥലമാണ് വായുവിൽ അവിടെ നിന്ന് പറയാണ്. അതിനാണ് ഇവിടെ 308 അവകാശക്കാർ വരുമ്പോൾ കാരണം നമുക്ക് വേറെ ആളെ കൂട്ടാം എന്ന് അവിടെ നിന്ന് പറഞ്ഞു. അതിന് പറഞ്ഞപ്പം ഈ വിവരങ്ങൾ അന്നത്തെ രാജാവറിനുള്ള കാലത്താണ്. രാജാവോട് ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ആ കല്ല് നമുക്ക് കൊണ്ടുപോയാൽ പറ്റുള്ളൂ എന്നുണ്ട്. അവിടെ നിന്ന് ആനേനെ കൂട്ടി വന്നു. ആനേനെ കൂട്ടി വന്നപ്പം ആ കല്ല് എരിമണിക്ക് പോലും ആന പിടിച്ചപ്പം എരിമണിക്ക് പോലും നീങ്ങില്ല, അനങ്ങില്ല. അവിടെയാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 308 അവകാശക്കാർ ഇവിടെ വരുമ്പോൾ കാരണം. അതുപോലെ ആണ് നമ്മൾ മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളും അത് ചെയ്യണം. നമ്മൾ ചെറുപ്പം മുതലേ പിന്നെ ഇവിടെ കാരണന്മാരെ ഒന്നിച്ചാന്ന് അന്ന് ഇവിടെ വന്നിട്ട് പോർട്ടലും ഇവിടെ ഈ കൊട്ടിയൂരവിടെ തേക്കും കൂപ്പിയാലും ഞങ്ങൾ വെച്ചിട്ട് അന്ന് പിന്നെ 61 20 വയസ്സ് നമുക്കുണ്ട്. അങ്ങനെ പിന്നെ ഈ ഇവിടെ വന്ന് പൊൻകൃഷി ചെയ്തു ആണ് അച്ഛനും അമ്മയൊക്കെ താമസം അങ്ങാണ്. പൊൻകൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് മറ്റിവിടെ ഈ മലേൻ്റെ അപ്പുറം ആണ് കൂനമ്പാളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ മഞ്ഞളമ്പുറത്തിൻ്റെ ഇപ്പുറത്തെ ചങ്ങോ എന്ന് പറയും, അവിടെ കുറച്ച് സ്ഥലമായിട്ട് ആദ്യമാണ് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് തന്നെ ആണ് കൂനമ്പാളക്ക് വന്നത്. അവിടെ ഒന്ന് താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെയാണ് താമസം. അതിനാണ് അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഈ മണത്തന പോയിട്ട് അവിടെ കലശം വെക്കണം, ഈ പൊടിക്കളം എന്ന് പറയും, അവിടെ കലശം വെച്ച് അത് കഴിഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ അമ്പും വില്ലൊക്കെ അടിച്ചിട്ട് അവിടെ കർമ്മങ്ങളുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കൂനമ്പാളക്ക വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ നല്ല ദേശത്തിൻ്റെ ഇതായിട്ടും നമ്മളെ ഗുരുകാരന്മാരെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് അവരും തേങ്ങക്കൊത്തും ഈ കള്ള് ഒക്കെ വെച്ച് അവിടെ നിന്ന് ശരിക്കും മൊഴി കൊടുത്ത്

അതിനാണ് ഇതിന് പോരുമ കുറേ പേരുണ്ടാവും വെറ്റലടക്കാൻ എല്ലാവർക്കും കുറച്ച് ആണ് പോരുന്നത്. അതിനാണ് ഇവിടെ വന്ന് ഈ ആണ് നീരോന്നിടത്ത് എന്ന് പറയുന്നത്. അതിന് വന്നാൽ തന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പുറക്കത്തന്നെ പിന്നെ നമ്മൾ പത്ത് ഇരുപത് ദിവസം നോമ്പ് ആണ് അന്ന് പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ പോകാൻ പറ്റില്ല. അത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നെയ്പ്പാത്തി കൊടുക്കണം, വെള്ളപ്പാത്തി കൊടുക്കണം, കഴുകപ്പാത്തി കൊടുക്കണം, ഒമ്പേരെ കോളം നടത്തുക. അങ്ങനെ ഇതാ ഓലച്ചുട്ട് വെച്ചേക്കുന്ന ഇവിടെ 16 തണ്ട് കൊടുക്കണം. മേലേരിക്കുള്ള പൂജയ്ക്ക് ഉള്ള ആചാര്യൻ്റെ അടുത്ത് കൊടുത്ത അടുത്ത് തീപ്പെട്ടിക്കൊള്ളിക്ക് ഇതാട്ടി അത് വലിയ നടത്തണം. പിന്നെ ഇങ്ങനെ ഒരു ചാണം ഇട്ട് എല്ലാം ചേന്തി അടിച്ചിട്ട് ഓരോ കെട്ടാക്കും, വരലിൻ്റെ കെട്ടാക്കിയിട്ട് അത് അവിടെ പെരുമാളെ മണിത്തറമ്പിൽ ആ പൂജ നടത്തണം. 16 കഷ്ണം ഇല കൊടുക്കണം. ഇങ്ങനെയുള്ള അവൻ അത്തും താളിയും കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ എല്ലാം അവിടെ പോയിട്ടുള്ള സാധനങ്ങളും എല്ലാം അവിടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.

അത് മോളെ ഇപ്പം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ നെയ്പ്പാത്തി അത് കൊടുത്തു. ഇനിയിപ്പം ആശുപത്രി ഇത് വരുമ്പം നമുക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ തങ്ങണം. കളിച്ചാട്ടമായിട്ട് എല്ലാം അക്കരെ കിടക്കും. അക്കരെ കിടന്നാൽ പിന്നെ ഒരു ദിവസം ഇവിടെ ഇരുന്ന് ആണ് കോഴി കൂവുന്ന സമയത്ത് അവിടെ നിന്ന് നമ്പീശിമാരെ നാല് പേര് വന്നിട്ട് അവിടെ താഴെ ഈ ഇടവാവിൽ അവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പാകം ഭക്ഷണം പാകം ചെയ്ത് പുഷ്പങ്ങളും ഇതെല്ലാം സർമ്മൽ തീയും എല്ലാം ഇവിടെ സർപ്പള്ളി അവിടെ വെച്ചിട്ടെല്ലാം ചോദിച്ച് ചെമ്പും ചോറും നമുക്കുള്ളതാണ്. പശുവിലുള്ള ചെമ്പും ചോറ് പൂജിച്ച് അത് നമുക്കുള്ളത് ആണ്. ആശുപത്രിയിലുള്ള അവർ ചെമ്പും ചോറും വെച്ച് അവിടെ പൂജിച്ച് ആ ചെമ്പ് കഴിച്ച് രാജ്യം താഴോട്ടാക്കിയിട്ട് പിന്നെ അവർ പോകും. നമ്മൾ അപ്പോഴേക്ക് ഈ മലദേവത്തിൻ്റെ അവിടെ ഇവിടെയും പ്രാർത്ഥിച്ച് കാവലും പ്രാർത്ഥിച്ച് തേങ്ങക്കൊത്തും അവലും കള്ളും ഒക്കെ ചെച്ച് കാട്ടാലയിൽ ഇങ്ങനെ അരച്ച് വെച്ചിട്ടാണ് മൊഴി ചൊല്ലി ഇവിടെ മന്നഞ്ചേരി അവിടെ മലദേവത്തിൻ്റെ തറയുണ്ട്. ആ തറയിൽ വെച്ചിട്ടാണ് അവിടുന്ന് ഈ കരിശാലം വെച്ചിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ആറ്റിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോകുമ്പോഴേക്ക് നമ്മൾ ഏതാണ്ട് ഒരു 3 മണി ചിലപ്പം 2 മണി ആയിപ്പോകും. നേരത്തെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഈ മലദേവത്തിൻ്റെ നമ്മളെ ഗുരുകാരന്മാരെ എല്ലാം ഇതുപോലെ തേങ്ങക്കൊത്താവലും വെച്ച് അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 6 വർഷത്തേനോടെ മനസ്സന പോയിട്ട് അവിടെ തരച്ചു വെക്കണം. ആട്ടപരിപാടി അവിടെ കൂട്ട പോതി എന്ന് പറയും. അതിനെല്ലാം കെട്ടി ചുറ്റി അതെല്ലാം അക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നങ്ങനെ മാത്രമേ നമ്മളെ നോയിപ്പിക്കുള്ളൂ. പുറക്കമെന്ന് പറയുന്നില്ലേ, അന്ന് മുതൽ നോയിമ്പാണ്. ഇങ്ങനെയുള്ള എറിച്ചോ മീനോ മത്സ്യങ്ങളൊന്നും നമുക്ക് ഈ പച്ചക്കറി മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അന്നും തൊട്ട് തീൻ്റെ ഒന്നും മറ്റുള്ള ആളെ ഇതായി വന്നാലത് ശരിയാവില്ല. അങ്ങനെ അതാ ഓലച്ചോട്ടെ അത് മുത്തപ്പം വരുവാണ് ദക്ഷൻ്റെ തലയർത്ഥ എന്ന കാരണന്മാർ പറയുന്നത്. അതിന് ആള് ഇതായിട്ട് ഇവിടുന്ന് ശിവൻ കോപം വന്നപ്പം വീരഭദ്രനെ ഇത് വിട്ട് ആണ് വീരഭദ്രനാണ് ഭൂമിക്ക് ചോട വന്നിട്ട് കാവിൽ അന്ന് പുറപ്പെടുന്നത്. കാവിൽ വന്ന് പുറപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് വാൾ എടുത്ത് ഓടി വന്നിട്ടാണ് ദക്ഷൻ്റെ തല അർത്ഥം തല അർത്ത് വാൾ എറിഞ്ഞാണ് മുതിരേരി. അപ്പോൾ ആ വാൾ വരുന്നതെന്ന് നമ്മൾ എളുന്നക്കെട്ടുകൾ മുങ്ങിക്കുടിച്ചിട്ട് പിന്നെ തറമൽ അവിടെ പോയി നിൽക്കണം. അവിടെ നിന്നിട്ട് ഇതെല്ലാം പിന്നെ മഴയിട്ട് 2.5 മണിക്കൂർ നേരം അവിടെ തൊഴുതി പിടിച്ച് അവിടെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് വാൾ അങ്ങനെ വന്ന് അക്കരെ വന്ന് എന്നിട്ടാണ് വിളിച്ച് ഇതായിട്ട് ഇവിടെ തറമ്പിൽ വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറിയിരിക്കുന്നു. അവർക്ക് പൂജ കഴിക്കാനുള്ള ഇതായിട്ടാണ് പുറകോട്ട് മാറി. പിന്നെ അവർ അവർക്ക് വെള്ളം വെച്ച് ഇതായിട്ട് ഇങ്ങനെ ആണ് പൂജ. അന്നാണ് പക്ഷികൾ പിന്നെ അവരാണ് പൂജ ആകുന്നത്. അതുവരെ നമ്മൾ മഴയാണ് എത്ര വലിയ മഴയാണ് ഇങ്ങനെ കിടകട വരച്ച് വരച്ച് പോയി മഴ പെയ്തിപ്പോൾ. ആചേരിയുണ്ട്, ഇതുപോലെ പുറങ്കലേനുണ്ട്. അങ്ങനെ 3 പേരാണ് നിൽക്കുന്നത് അവിടെ. 3 പേരും വെള്ളത്തിൽ അടുമുങ്ങി കുളിച്ചിട്ട് പാടി ചെന്ന് തൊഴുതി പിടിച്ചിടും. വാള് ആട് വെളിച്ചം വരുന്ന വരെ വരുമ്പോൾ നമ്മൾ മാറിയിരിക്കും പോയിരിക്കാനുള്ള. ആ പിന്നെ അതെല്ലാം ഇതായിട്ട് അവർ ചെയ്ത് ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പും താളിയൊക്കെ കൊടുക്കണം. അതിൻ്റെ വ്യത്യാസം ഇങ്ങനെ

0: ചടങ്ങാണ്. പത്തും താടി 16 കഷ്ണരെ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങാണ്.
1: കൊട്ടിയൂർ ഒറ്റപ്പിലാൻ സ്ഥാനികനാണ് ഇപ്പോൾ സംസാരിച്ചത്.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ. और यही दुनिया के लिए सबसे बड़ी भारत की गारंटी है. भारत फास्ट ग्रोइंग इकोनॉमी भी है, एक क्रेडिबल इकोनॉमी भी है.
2: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചു വരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ

0: നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് ടിവി ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകളെന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേയ് താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപീചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SECensus.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10-ാം ക്ലാസിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: ഏവർക്കും വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാധവിക്കുട്ടിയുടെ പുക എന്ന കഥ അവതരിപ്പിക്കുന്നു സി വി ഷീല.
3: അയാൾ ഭാര്യ വീട്ടിലെത്തിയപ്പോഴേക്കും നാട്ടുപ്രമാണികൾ അവളെ ഭംഗിയായി ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു. സന്ധ്യയ്ക്ക് തെക്കേ പറമ്പിൽ നിന്നും വെറും പുക മാത്രം ഉയർന്നുകൊണ്ടിരുന്നു, മനുഷ്യമാംസത്തിന്റെ മണവും. അയാൾ കോലായിലെത്തിയപ്പോൾ അവളുടെ വൃദ്ധയായ മുത്തശ്ശി എഴുന്നേറ്റു നിന്നു. ദാമോദര, അവർ തേങ്ങലോട് പറഞ്ഞു, ഇത് ഇക്ക് അനുഭവിക്കേണ്ടി വന്നുല്ലോ. അയാൾ കോലായിൽ ഒരു തട്ടിക്കകത്തിട്ടിരുന്ന മരക്കട്ടിലിരുന്നു. അയാൾക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. എല്ലാം നടത്തിയിട്ട് ഇപ്പൊ പോയേയുള്ളൂ വല്യമ്മാൻ. എല്ലാ ചെലവും വഹിച്ചത് അവിടുന്ന് തന്നെയാ. പേറ്റു നോവ് തുടങ്ങിപ്പോ അവിടുന്ന് തന്നെ നേഴ്സിനെ പറഞ്ഞയച്ചു. പിന്നെ കാറിൽ ഡോക്ടറേയും കൊണ്ടുവന്നു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ലാലോ. മൂന്നാം ദിവസം തുടങ്ങിയ പനി, പിന്നെ ദണ്ണിളക്കത്തിലാ കലാശിച്ച്. ഗുരുവായൂരപ്പ, ഇക്കിതൊക്കെ കാണേണ്ടി വന്നുല്ലോ. ആ വൃദ്ധ വെറും നിലത്ത് ഇരുന്ന് കരഞ്ഞു തുടങ്ങി. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാ മതിയാർന്നില്ലേ? എന്റെ ഭഗവാനെ, ഈ കടും കൈ എന്തിനേ ചെയ്തത്? അയാൾ എഴുന്നേറ്റു കിണറ്റിന്റെ വക്കത്തേക്ക് നടന്നു. തൃശ്ശൂരിൽ വണ്ടി ഇറങ്ങി അവിടെ നിന്ന് ബസ് പിടിച്ച് അങ്ങാടിയിൽ ഇറങ്ങി അഞ്ചു നാഴിക വെയിലത്ത് നടന്ന് എത്തിയതായിരുന്നു അയാൾ. അയാൾ പാളയിലെ വെള്ളം പകുതിയും കുടിച്ചു തീർത്തു, ബാക്കി മുഖത്തൊഴിച്ചു. ദാമോദര, ഞാൻ കുറച്ച് ചായ ഇപ്പോ അടുപ്പത്ത് വയ്ക്കാം, മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. വേണ്ട, ഞാൻ അങ്ങാടിയിൽ നിന്ന് കുടിച്ചു, അയാൾ പറഞ്ഞു. അയാളുടെ കറുത്ത മുഖം വെയിൽ തട്ടി തുടുത്തിരുന്നു. മുത്തശ്ശിക്ക് അത് കണ്ട് വീണ്ടും കരച്ചിൽ വന്നു. ഒന്ന് കാണാനും കൂടി അവൾക്ക് യോഗമുണ്ടായില്ല, എന്നാ ലീവില് വരിക എന്ന് ജപിച്ചോണ്ടിരിക്കുന്നു അവർ പറഞ്ഞു. ഓണക്കാലത്ത് ലീവ് കിട്ടുമെന്ന് വിചാരിച്ചു, ഒത്തില്ല, അയാൾ പറഞ്ഞു. എന്റെ ഭഗവാനെ, വൃദ്ധ പിറുപിറുത്തു. അകത്തുനിന്ന് ആ നിമിഷത്തിൽ ചെറിയ കുട്ടി ഉണർന്ന് കരഞ്ഞു തുടങ്ങി. അതാ കുട്ടി ഉണർന്നു, വൃദ്ധ പറഞ്ഞു. മുലപ്പാല് കുടിക്കാനായി യോഗില്ല, ഞാൻ കുറേശ്ശെ പാല് ഗോകർണത്തിലാക്കി കൊടുക്കും, അതപ്പടി ഇറക്കും, എന്നാലും അതിന് ഈ യോഗം വന്നൂലോ. അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി, അയാളും പിന്തുടർന്നു. കുട്ടി മൂത്രം തളം കിട്ടിയ ഒരു പായയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വൃദ്ധ അതിനെ എടുത്ത് ജനവാതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതാ ഈ വെളിച്ചത്തിൽ നോക്കിയാ, അവർ പറഞ്ഞു. സ്വന്തം രാജകുമാരി, പവന്റെ നിറം, എന്നിട്ടെന്തേ, ഒരമ്മയുടെ മടിയിൽ ഇരിക്കാൻ അതിന് യോഗമുണ്ടായില്ല. ആ വെളുത്ത നിറമുള്ള മുഖം അയാൾ നിർനിമേഷനായി നോക്കി നിന്നു. രാജകുമാരി, വൃദ്ധ വീണ്ടും പറഞ്ഞു. നോക്ക് ദാമോദര, ഇതിനെ കണ്ട ആരാ പറയുക കാശില്ലാത്തോടത്തെ കുട്ടിയാന്ന്? അതിൻ്റെ യോഗം. അയാൾ മുറിക്ക് പുറത്ത് കടന്ന് ചെരുപ്പുകൾ ധരിച്ചു. വൃദ്ധ കുട്ടിയെയും കൊണ്ട് കോലായിലേക്ക് വന്നു. ഇതാ കുറച്ച് പണം, ഞാൻ വടക്കാഞ്ചേരിക്ക് പോവാണ്, അയാൾ പറഞ്ഞു. ഈ നിറഞ്ഞ സന്ധ്യക്കോ? വൃദ്ധ ചോദിച്ചു. അവർ പണമെടുത്ത് തൻ്റെ മടിക്കുത്തിൽ തിരികെ വെച്ചു. അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. അത് അയാളെ പെട്ടെന്ന് ആ വീട്ടിൽ ഒരപരിചിതനാക്കി തീർത്തു. ദാമോദര, നാളെ പോയാ പോരെ? വൃദ്ധ ചോദിച്ചു. ലേ, കുട്ടി പെട്ടെന്ന് കരഞ്ഞു. അയാൾ തലയാട്ടിക്കൊണ്ട് പടികളിറങ്ങി. എന്നിട്ട് ആ വെളുത്ത കുട്ടിയെ തിരിഞ്ഞു നോക്കാതെ, ആ ചിതയെ കൂടി തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ നിരത്തിലേക്ക് നടന്നു.
2: മാധവിക്കുട്ടിയുടെ പുക എന്ന കഥയാണ് വായനാ വസന്തത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് സി വി ഷീല.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം.
2: അടുത്തത് മാധവിക്കുട്ടിയുടെ

0: മറ്റൊരു കഥ, അടുക്കള തീപിടിച്ച രാത്രി, അവതരിപ്പിക്കുന്നു സി വി ഷീല.
1: രാത്രി ഉറക്കത്തിൽ നിന്നുണർത്തി അമ്മ എന്നെ ധൃതിയിൽ കോണിപ്പടികൾ ഇറക്കി തെക്കിനിയിലെത്തിച്ചു. അമ്മമ്മയുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. ഉണ്ണി, കോലായിലേക്ക് പോണ്ട, ആമ ഇവിടെ ഇരിക്ക്. അടുക്കളയുടെ തട്ടിന് തീപിടിച്ചു, അമ്മമ്മ ഉച്ചത്തിൽ പറഞ്ഞു. എന്റെ ജ്യേഷ്ഠൻ ഉടനെ തന്നെ വടക്കേ കോലായിലേക്ക് ഓടി. ഉണ്ണി, ഉണ്ണി പറഞ്ഞാൽ കേക്കില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മമ്മ എന്റെ ജ്യേഷ്ഠനെ പിന്തുടർന്നു. വടക്കു പടിഞ്ഞാറേ കോണിൽ തീ ആളിക്കത്തിയിരുന്നു. ഓല ഉണക്കാൻ വെച്ചതാ, ചകിരിയും വിറകും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ കുളിക്കാൻ ചെമ്പില് വെള്ളം വെച്ചു, അങ്ങനെ തീ പിടിച്ചതാ, കലിനാരായണൻ നായർ പറഞ്ഞു. അയാൾ മുറ്റത്ത് അഞ്ചടി മാറി നിന്ന് തീ നാളങ്ങളെ ഉറ്റുനോക്കി. എത്ര തവണ ഞാൻ പറഞ്ഞെടുക്കണു അടുപ്പിലെ തീ സന്ധ്യക്ക് കിടത്തണമെന്ന്? ഞാൻ പറഞ്ഞ ആരും കേക്കില്ല. മുത്തശ്ശി പറഞ്ഞു, നീ കേക്കാ പോരെ. നാരായണൻ നായർ ചോദിച്ചു. അയാളുടെ കുറ്റിപ്പല്ലുകൾ ചുവന്ന വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഒട്ടും ക്ഷോഭിക്കാതെ ചിരിച്ചുകൊണ്ടേയിരുന്നു. തെക്കു പടിഞ്ഞാറേ പറമ്പിൽ നിന്ന് വള്ളിയും കൃഷ്ണനും മക്കളും എത്തിക്കഴിഞ്ഞിരുന്നു. മൂക്കത്ത് വിരൽ വെച്ചു നിന്നു വള്ളി. മകനായ അഞ്ചക്കാളൻ തീ കെടുത്തുവാൻ മരച്ചില്ലകൾ ഉപയോഗിച്ചു. ചിലർ വാഴ മുറിച്ചു തീയിനെ പ്രഹരിച്ചുകൊണ്ടിരുന്നു. അടുക്കളയിൽ ഇനി ഒന്നും ബാക്കിയുണ്ടാവില്ല, ദേവകി വിളിച്ചു പറഞ്ഞു. ഇക്ക് കാണണ്ട മരിക കത്തണത്, ലക്ഷ്മി പറഞ്ഞു. നമ്മുടെ സാമ്പാർ വെക്കണ മരികയാ? ദേവകി ചോദിച്ചു. ചെരവ കത്തിപ്പോവരുത്, അതിക്ക് നിർബന്ധ. ഇവിടത്തെ ചെരവെ പോലെ ഒരു ചെരവ ഈ ദേശത്തെങ്ങും കാണാൻ കിട്ടില്ല, കലിനാരായണൻ നായർ പ്രസ്താവിച്ചു. ഉണ്ണി, കുറച്ച് മാറി നിൽക്കുവോ, തലയിൽ തീപ്പൊരി വീണാലോ, മുത്തശ്ശി പറഞ്ഞു. തീ ഉത്തരം കടിച്ച് കാർന്നു തിന്നുന്ന ചടപടാ ശബ്ദം എന്നെയും ജ്യേഷ്ഠനെയും വിസ്മയിപ്പിച്ചു. തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. ഇങ്ങോട്ട് കേറി നിൽക്കുവോ കുട്ടികളെ, പറഞ്ഞാ കേൾക്കണില്ല എന്നുണ്ടോ? അമ്മമ്മ ഉച്ചത്തിൽ ചോദിച്ചു. അമ്മാമനും അമ്മയും വൈകിട്ടാണ് തീ കത്തുന്ന കാര്യം അറിഞ്ഞ് താഴത്തേക്ക് വന്നത്. അമ്മാമന്റെ മെതിയടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ കുട്ടികൾ കോലായിലേക്ക് കയറി. കെടുന്നുണ്ടിട്ടാ തമ്പുരാനെ, പേടിക്കണ്ട, അടുക്കളയുടെ മല്ല് കുറച്ച് കത്തി, അത്രേ ഉള്ളൂ. കലി ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ വീടാകെ കത്തിയായിരുന്നേ, കൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ, മുത്തശ്ശി പറഞ്ഞു. നാരായണൻ നായരതാ മണ്ടുണു അടുക്കളയിലേക്ക്. അടുക്കളയിൽ അപ്പടി പോകയാ, ഈ പഹയൻ ശ്വാസം മുട്ടിച്ചാവൂലോ, ദേവകി സ്വന്തം ശിരസിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു. കലി ഇങ്ങു പോന്നോളാ, വെറുതെ ചാവാൻ നിൽക്കണ്ട, തീ കെടുത്താൻ വന്ന അയൽക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ചത്താ, നിങ്ങളുടെ കുട്ടി പഷ്ണിയാവില്ലേ കമ്മളെ, വള്ളി ചോദിച്ചു. അടുക്കളയിലെല്ലാം കത്തിക്കോട്ടെ, ആളപായം കൂടാണ്ടേ കഴിയണമെന്നേ ഞാൻ വിചാരിക്കണുള്ളൂ, അമ്മമ്മ പറഞ്ഞു. കലിനാരായണൻ നായർ പുകപടലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ചുമച്ചു. കലിക്ക് ശ്വാസം മുട്ടുണ്ട്, ജ്യേഷ്ഠൻ പറഞ്ഞു. അയ്യോ, നാരായണൻ നായർ അതാ ശ്വാസം മുട്ടി ചാവണോ, ദേവകി നിലവിളിച്ചു. ചാവണമെങ്കിൽ ചാവട്ടെ, ആരും പറഞ്ഞില്ലല്ലോ അടുക്കളയിൽ കയറണമെന്ന്, കൃഷ്ണൻ പറഞ്ഞു. നാരായണൻ നായരെ പുറത്തേക്ക് കടന്നാട്ടെ, ഈ നിമിഷം പുറത്തേക്ക് വരണ, അമ്മമ്മ കോപത്തോടെ ഗർജിച്ചു. നാരായണ പുറത്തേക്ക് വരുവോ, അമ്മാമനും ഗർജിച്ചു. അടുക്കളയിൽ നിന്ന് കലി പുറത്തേക്ക് വന്നത് തൻ്റെ കൗപീനം മാത്രം ധരിച്ചുകൊണ്ടാണ്. തോർത്തുമുണ്ട് വീണുപോയി, ഇക്ക് കാണാനുമില്ല, അപ്പടി പുകയാ, കലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ നാലപ്പാട്ടെ ചിരവ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. ഇത് കുഞ്ചു ആശാരി ഉണ്ടാക്കിയതത്ര, ഇനി ഇമ്മാതിരി ഒന്ന് കിട്ടണമെങ്കിൽ ദേവലോകത്ത് പോണ്ടിയേരും, കലി ഞങ്ങളോട് പറഞ്ഞു.
0: ഇപ്പോൾ കേട്ടത് മാധവിക്കുട്ടിയുടെ അടുക്കള തീപിടിച്ച രാത്രി എന്ന കഥ, അവതരിപ്പിച്ചത് സി വി ഷീല.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ

0: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു.

0: ഇനി മുതൽ ന്യൂ ലുക്ക് സ്മാർട്ട് ലുക്ക്
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ് സെക്കൻഡ് ഫ്ലോർ ലിങ്ക് സ്മാർട്ട് മട്ടന്നൂർ ഫോൺ 7999447636 9447371836 8078502836
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
6: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
6: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
6: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
6: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
7: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
8: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
8: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
7: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
9: അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഓർമ്മകൾക്ക് എന്നും ഒരു സംഗീതമുണ്ട് അല്ലെ? ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ ബാല്യവും യൗവനവും നാടും വീടും പ്രിയപ്പെട്ടവരുമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തും. മലയാള സിനിമയുടെ സുവർണ കാലത്ത് ജനിച്ച ഗാനങ്ങൾ ഇന്നും കാലത്തെ അതിജീവിച്ച് നമ്മുടെ മനസ്സുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ? ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, ദക്ഷിണമൂർത്തി, കെ രാഘവൻ, MK അർജുനൻ തുടങ്ങിയ സംഗീത പ്രതിഭകളുടെ ഈണങ്ങളും വയലാർ, ONV കുറുപ്പ്, P ഭാസ്കരൻ, യൂസഫ് അലി കേച്ചേരി എന്നിവരുടെ ഹൃദയസ്പർശിയായ വരികളും, KG യേശുദാസ്, S ജാനകി, P സുശീല, P ലീല തുടങ്ങിയ ഗായകരുടെ സ്വരമാധുര്യവും ചേർന്ന ഗാനങ്ങളാണ് ഇന്ന് നമുക്കൊപ്പം. അപ്പോൾ കാലത്തെ പിന്നിലേക്ക് തിരിച്ച് പഴയകാല ഗാനങ്ങളുടെ മധുര ലോകത്തേക്ക് നമുക്കൊരു യാത്ര തുടങ്ങാം അല്ലെ? എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ ദീർഘിപ്പിക്കേണ്ട, ആദ്യം തന്നെ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് കടക്കാം. ആദ്യ ഗാനം 1970 പുറത്തിറങ്ങിയ മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലേതാണ്. P ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് ഉഷാഖന്യാണ് ഈണം നൽകിയത്. S ജാനകിയാണ് പാടിയിരിക്കുന്നത്. സുധിൻ മേനോൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വാസുദേവൻ നായരാണ്. പ്രേം നസീർ, വിൻസെന്റ്, ഷീല, അടൂർ ഭാസി, PJ ആന്റണി, കടുവാക്കുളം ആന്റണി, മധുബാല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ കേൾക്കാം മാനസമണി വേണുവിൽ എന്ന് തുടങ്ങുന്ന

പ്രിയ ശ്രോതാക്കളെ, എത്ര വട്ടം കേട്ടാലും മടുപ്പിക്കാത്ത ഒരു ഗാനമായിരുന്നു അത് അല്ലേ? നല്ല സംഗീതത്തിന് കാലമില്ലെന്ന് തെളിയിക്കുന്ന ഇത്തരം ഗാനങ്ങളാണ് ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അല്ലേ? ഇനി നമുക്കൊരു മറ്റൊരു അനശ്വര ഗാനത്തിലേക്ക് പോയാലോ. MS മണി സംവിധാനം ചെയ്ത് HH ഇബ്രാഹിം നിർമ്മിച്ച ചിത്രമാണ് ഡോക്ടർ. സത്യൻ, തിക്കുറിശി സുകുമാരൻ നായർ, ഷീല, KV ശാന്തി, കോട്ടയം ചെല്ലപ്പൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ഭാസ്കരൻ മാഷുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1963 ഈ ചിത്രം പുറത്തിറങ്ങിയത്. MB ശ്രീനിവാസനാണ് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം വിരലൊന്നും മുട്ടിയാൽ എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയിരിക്കുന്നത് P. ലീല.

സിനിമ മാറി, കാലം മാറി, സംഗീതത്തിന്റെ ശൈലിയും മാറി. പക്ഷേ പഴയകാല ഗാനങ്ങളുടെ ആത്മാവ് ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട് അല്ലേ? ആ ഗാനങ്ങളിലൊക്കെ ജീവിതമുണ്ടായിരുന്നു, ഒരു കവിതയുണ്ടായിരുന്നു, വികാരവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കേൾക്കണ്ടേ അടുത്ത മനോഹരമായ ഗാനം? കളിത്തോഴൻ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് AM രാജ, S ജാനകിയും സംഘവും. P ഭാസ്കരൻ മാഷയുടെ വരികൾക്ക് G ദേവരാജനാണ് ഈണം നൽകിയത്. 1966 ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രേം നസീർ, ഷീല, GK പിള്ള, അടൂർ ബാസി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കേൾക്കാം മാളികമേലൊരു മണ്ണാത്തിക്കിളി എന്ന്

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
0: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. തൊമ്മന്റെ മക്കൾ എന്ന ചിത്രത്തിലേതാണ്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, കവിയൂർ പൊന്നമ്മ, സത്യൻ, മധു, ഷീല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യരാത്രി, മധുവിധുരാത്രി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിച്ചാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. 1967 പുറത്തിറങ്ങിയ നാടൻ പെണ്ണ് എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി സുശീല. KS സേതുമാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് MO ജോസഫ് ആണ്. സത്യൻ, പ്രേംനസീർ, ജയഭാരതി, ഷീല, അടൂർ ഭാസി, തിക്രുച്ചി സുകുമാരൻ നായർ, ബഹദൂർ, SP പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. ഇതിൽ 8 ഗാനങ്ങളാണ് ഉള്ളത്.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. മൈനത്തരുവി കൊലക്കേസ് എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്. എം കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും ചെയ്ത ചിത്രമാണിത്. സത്യൻ അടൂർഭാസി, ഷീല കൊട്ടാരക്കര, ശ്രീധരൻ നായർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസ്വദിക്കാം പള്ളാത്തുരുത്തിയാറ്റിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ലേഡി ഡോക്ടർ എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് കമുകര പുരുഷോത്തമൻ. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ലേഡി ഡോക്ടർ. ഇതിൽ നമുക്ക് ആസ്വദിക്കാം മധുരിക്കും ഓർമ്മകളെ എന്ന് തുടങ്ങുന്ന ഗാനം.

എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് പ്രേം നവാസ് നിർമ്മിച്ച ചിത്രമാണ് അഗ്നിപുത്രി. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, ജോസ് പ്രകാശ്, ബഹദൂർ, ടി കെ ബാലചന്ദ്രൻ, എസ് പി പിള്ള എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി സുശീലയാണ് പാടിയിരിക്കുന്നത്.

അടുത്ത ഗാനം കെ ജെ യേശുദാസ് പാടിയത്. ചിത്രം കലക്ടർ മാലതി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രണ്യസീർ, ഷീല എന്നിവരെ കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണ് കലക്ടർ മാലതി. ഇതിൽ നമുക്ക് ആസ്വദിക്കാം നീലക്കൂവള പൂവുകളോ എന്ന് തുടങ്ങുന്ന ഗാനം.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. തിരിച്ചടി എന്ന ചിത്രത്തിലേത്, പാടിയിരിക്കുന്നത് KJ യേശുദാസ്, P സുശീല. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് R സുദർശനാണ് ഈണം നൽകിയത്. പ്രേംനസീർ, ഷീല എന്നിവരെ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച ചിത്രമാണ് തിരിച്ചടി. 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വെള്ളത്താമര മുട്ടുപോലെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് കേൾക്കാം.

അടുത്ത ഗാനം കെ ജെ യേശുദാസ്, എസ് ജാനകി എന്നിവർ പാടിയത് ചിത്രം തുലാഭാരം. 1968 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഹരി പോത്തനാണ്. പ്രേം നസീർ, മധു, ശാരദ, ഷീല, തിക്കുറിശി സുകുമാരൻ നായർ, കടുവാക്കുളം ആന്റണി, എൻ ഗോവിന്ദൻ കുട്ടി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാഷാണ് ഈണം നൽകിയിരിക്കുന്നത്. പ്രഭാത ഗോപുര വാതിൽ തുറന്നു എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, പി ബി ശ്രീനിവാസ്, എസ് ജാനകി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയാണ് ഈണം നൽകിയത്. 1969 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബി എ ചിദംബരനാഥ് സംഗീതം നൽകി 1969 പുറത്തിറങ്ങിയ ചിത്രമാണ് രഹസ്യം. പാടിയിരിക്കുന്നത് പി ലീല. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ പി കൊട്ടാരക്കരയാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ജയഭാരതി, ഷീല, കെ പി ഉമ്മർ, ജോസ് പ്രകാശ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കേൾക്കാം മഴവില്ല് കൊണ്ടു എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. ജ്വാല എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, B വസന്ത. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് G ദേവരാജൻ മാഷാണ് ഈണം നൽകിയത്. 1961

1980ലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എം കുഞ്ചാക്കോ ആണ്. പ്രേം നസീർ, അടൂർ ഭാസി, ഷീല, ശാരദ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, മണവാളൻ ജോസഫ് എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുടമുല്ല പൂവിനും എന്ന് തുടങ്ങുന്ന ഗാനം

0: ഈ ഗാനങ്ങൾ സമ്മാനിച്ച മധുര സ്മരണകൾ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. വീണ്ടും മറ്റൊരു കാലഘട്ടത്തിലെ അനശ്വര ഗാനങ്ങളുമായി കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം

0: നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല. 12:30 പ്രാതൽ

50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
3: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് June 23, മിഥുനം 9, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 96 നീണ്ട ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ അർജന്റീനയുടെ ഇതിഹാസ താരം ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരനെന്ന റെക്കോർഡ് സ്വന്തമാക്കി. തന്റെ 6 ലോകകപ്പിൽ തിങ്കളാഴ്ച രാത്രി ഓസ്ട്രിയക്കെതിരെ ഇരട്ട ഗോൾ നേടിയതോടെ മെസ്സിയുടെ പേരിൽ ഗോളുകളുടെ എണ്ണം 18. ലയണൽ മെസ്സി ആദ്യം പെനാൽറ്റി പാഴാക്കുകയും പിന്നീട് ഇരട്ട ഗോൾ നേടുകയും ചെയ്ത മത്സരത്തിൽ അർജന്റീന ഓസ്ട്രിയയെ 2-0 പരാജയപ്പെടുത്തി. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യാവസായിക മേഖലയിലെ ടെർമിനലിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ വൻ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാരുൾപ്പെടെ 13 പേർ മരിച്ചു. 66 പേർക്ക് പരിക്കേറ്റു. ബർസാൻ വാതക വിതരണ കേന്ദ്രത്തിലാണ് സ്ഫോടനമുണ്ടായതെന്ന് ഖത്തർ എനർജി അറിയിച്ചു. തർക്കവിഷയങ്ങൾ പരിഹരിച്ച് 60 അന്തിമ സമാധാന കരാറിലെത്താൻ ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ സ്വിറ്റ്സർലൻഡിൽ നടന്ന ദ്വിദിന ചർച്ചയ്ക്ക് ശേഷം US ഇറാനും അംഗീകരിച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാനും ഖത്തറുമാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സ്വിസ് നഗരമായ ബെർജൻസ്റ്റോക്കിൽ നടന്ന ലേക് ലൊസാൻ ഉച്ചകോടിയിലാണ് തീരുമാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തു നിന്നും കെയർ സ്റ്റാമർ രാജിവെച്ചു. രാഷ്ട്രീയ അസ്ഥിരതയിലേക്ക് വഴുതിവീണ ബ്രിട്ടനിൽ 10 വർഷത്തിനിടെ രാജിവെക്കുന്ന

ആറാം പ്രധാനമന്ത്രിയാണ് 63-കാരനായ സ്റ്റാമർ. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിലെ അലിഗഞ്ചിൽ ആനിമേഷൻ പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്ന 3-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 15 പേർക്ക് ദാരുണാന്ത്യം. പരിശീലന കേന്ദ്രത്തിലെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന വിദ്യാർത്ഥികളാണ് മരിച്ചവരിലേറെയും. 7 പേർക്ക് പരിക്കേറ്റു. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റി. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം ഞായറാഴ്ച രാത്രിയോടെയാണ് പ്രഖ്യാപിച്ചത്. മാർക്ക് വിവരം ഓൺലൈനായി നൽകാനുള്ള തീയതി നീട്ടണമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കാനും പുതുതായി നൽകാനും ഇന്ന് രാത്രി 11:59 വരെ സൗകര്യമുണ്ട്. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് ഉത്തരവിറക്കിയതിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. അധികാരമേറ്റ് 1 മാസം പിന്നിടുമ്പോഴേക്കും മദ്യനയത്തിൽ UDFൽ തർക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശമാണ് തർക്കത്തിൽ കലാശിച്ചത്. കരിമണൽ ഖനനാനുമതിയുടെ വിഷയത്തിലും വിവാദം കനത്തു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പരാമർശങ്ങളും എക്സൈസ് മന്ത്രി M ലിജുവിന്റെ അതൃപ്തിയുമൊക്കെ മദ്യവിവാദത്തിന് വീര്യം കൂട്ടുന്നു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ട പായയിൽ പൊതിഞ്ഞ നിലയിലെ മൃതദേഹം ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിനായി DMO, കളക്ടർ, SP എന്നിവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്കുള്ള വിദഗ്ധ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി നീക്കിയത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് CPM രാജ്യസഭാ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസും കോൺഗ്രസ് രാജ്യസഭാംഗം ബെന്നി മേത്തറും. നടപടി തിരുത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീലിന് ജോൺ ബ്രിട്ടാസ് കത്തയച്ചു. അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള ഏത് വ്യവസ്ഥാപിത സംവിധാനവും അത് ബാധിക്കുന്ന സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി. തൃണമൂൽ കോൺഗ്രസിന് പുതിയ ദേശീയ പ്രവർത്തക സമിതി രൂപവൽക്കരിച്ച് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത തൃണമൂൽ വിഭാഗം. മമതയെ അധ്യക്ഷസ്ഥാനത്ത് നിന്നും അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കിയ യോഗം പുതിയ ഭാരവാഹികളടങ്ങിയ 30-അംഗ സമിതിയെ തെരഞ്ഞെടുത്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകളിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 150 പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കൈമാറി. 25 പേർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ പേരിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരിനിടെ കുറ്റപ്പെടുത്തലുകളും പരിഹാസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും. നിപ പോലെ വളരെ ഗൗരവ പ്രശ്നത്തെ ലാഘവത്തോടെയാണ് മന്ത്രി കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 20 ദിവസത്തെ ഹ്രസ്വ ഹജ്ജ് തീർത്ഥാടന പാക്കേജ് നിലനിർത്തി 2027 ഹജ്ജ് നയം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു തുടങ്ങിയെന്ന് പുതിയ നയം പുറത്തിറക്കിക്കൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. July 20 വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. എബോള ബാധിത പ്രദേശങ്ങളിൽ നിന്നെത്തിയ 206 യാത്രക്കാരിൽ 74 പേർ വീടുകളിൽ ക്വാറന്റൈനിലാണെന്ന് മന്ത്രി K മുരളീധരൻ. 75 പേർ ക്വാറന്റൈൻ പൂർത്തീകരിക്കുകയോ മടങ്ങിപ്പോവുകയോ ചെയ്തു. ആഫ്രിക്കയിലെ 3 രാജ്യങ്ങളിൽ എബോള റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ കേരളത്തിലും ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചെന്ന് മന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളെയും പങ്കാളിയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ബജറ്റിൽ വകയിരുത്തിയ 10 കോടി രൂപ പ്രാരംഭ പ്രവർത്തനത്തിനും വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുമാണ്. പദ്ധതി എന്ന് തുടങ്ങുമെന്ന് റിപ്പോർട്ട് കിട്ടിയ ശേഷം തീരുമാനിക്കും. എത്ര രൂപ വേണമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും പാലക്കാട്, കാസർകോട് പോലുള്ള ജില്ലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആശുപത്രികളെ ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി ഉപേക്ഷിക്കുമെന്ന സൂചന നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതി തുടരണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് ഇന്ന് ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 12:30 കണ്ണൂർ DIG ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ ചുമതല ഏറ്റെടുക്കും. വൃക്ക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി അറസ്റ്റിൽ. ആലക്കോട് തിരുമേനി

0: എല്ലിപ്പാറ സ്വദേശി നിബിൻ ജോസ് ആണ് പിടിയിലായത്. ഈ കേസിൽ ഒന്നാം പ്രതി വീർപ്പാട് സ്വദേശി നൌഫൽ എന്ന സത്താറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തീവണ്ടിക്ക് കല്ലെറിഞ്ഞ സംഭവത്തിൽ മറുനാടൻ തൊഴിലാളിയെ തലശ്ശേരി റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം സ്വദേശി മുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേളകം പഞ്ചായത്തിലെ വെണ്ടേക്കുംചാലിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. തിങ്കളാഴ്ച രാത്രിയോടെയാണ് പുലി കൂട്ടിലായത്. ഇരിട്ടിപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയെ അതിഥി തൊഴിലാളിയും മുഴക്കുന്ന് സ്വദേശിയും ചേർന്ന് രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ 10:30 യുവതി പുഴയിൽ ചാടിയത്. സാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ തളർന്നുപോയ ബംഗാൾ സിനിപുരി സ്വദേശി സഹാനുൽ ഇസ്ലാമിനെ മുഴക്കുന്ന് സ്വദേശി അമേഘ് സജീവൻ പുഴയിൽ ചാടി സഹായിച്ചു. ഇരുവരും ചേർന്ന് യുവതിയെ കരക്കെത്തിച്ചു. പകർച്ചവ്യാധികൾ ഫലപ്രദമായി പ്രതിരോധിക്കാനും പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയുള്ള ജില്ലാതല ഏകോപനം കൂടുതൽ ഊർജിതമാക്കാൻ തീരുമാനം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തിങ്കളാഴ്ച ചേർന്ന വിവിധ വകുപ്പുകളുടെ യോഗം തീരുമാനിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ഡെങ്കിപ്പനി, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ് എ എന്നിവയുടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി നിരീക്ഷണവും നിയന്ത്രണ നടപടികളും നടപ്പിലാക്കുന്നുണ്ട്. പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ബിഗ് സ്ക്രീനിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം സൗജന്യമായി പ്രദർശിപ്പിക്കുന്നതിന് ഫീസടച്ച് ലൈസൻസ് എടുക്കേണ്ടതില്ലെന്ന് കായികമന്ത്രി ഒ ജെ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രവേശന ഫീസ് വാങ്ങാതെ നടത്തുന്ന പ്രദർശനങ്ങൾക്കാണ് ഇളവ് ലഭിക്കുക. ടിക്കറ്റ് നൽകി പ്രദർശിപ്പിക്കുന്നവർക്ക് ഇളവുണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് സമാപനമാകുന്നു. ബുധനാഴ്ച തൃക്കലശാട്ടോടെ ഉത്സവം സമാപിക്കും. വൈശാഖോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നിവേദിക്കും. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിനു പോയ തീർത്ഥാടകരിൽ 690 പേർ തിരിച്ചെത്തി. ഇനി 11 സർവീസുകൾ കൂടി മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസ് കണ്ണൂരിലേക്ക് നടത്തും. ഞായറാഴ്ച രാത്രി 12 ആദ്യ വിമാനം കണ്ണൂരിലെത്തിയത്. മട്ടന്നൂർ ഇല്ലം ഭാഗത്ത് വീടിനോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇല്ലംഭാഗം ജിജിനാലയത്തിൽ എം കെ ഉഷയുടെ വീട്ടുകിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കുളിമുറിയോട് ചേർന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ വീടും അപകടാവസ്ഥയിലായി. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ മത്സരത്തിൽ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വെർദെ രണ്ടാം മത്സരത്തിൽ ഉറുഗ്വേയെയും സമനിലയിൽ തളച്ചു. സ്കോർ 2-2. ഈജിപ്തിന് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യ ജയം. ന്യൂസിലൻഡിനെ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇറാൻ ബെൽജിയം മത്സരം ഗോൾരഹിത സമനിലയിൽ കലാശിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555881536.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0

0: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഠിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹന് വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശ്ശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: ഏവർക്കും വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് രൂപേഷ് പൂവത്തൂരിന്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന പുസ്തകത്തിന്റെ അവലോകനം കേൾക്കാം. അവതരിപ്പിക്കുന്നത് നന്ദാത്മജൻ കൊതേരി.
2: ഹൃദയഹാരിയായ 12 കഥകളടങ്ങിയ ഒരു ചെറുകഥാസമാഹാരം. ഓരോ കഥയും അതിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളും വായനക്കാരുടെ ഉള്ളമൊന്നും സ്പർശിക്കാതെ കടന്നു പോകില്ല എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ആർക്കും എളുപ്പത്തിൽ ഒറ്റ വായനയ്ക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതമല്ലെങ്കിലും ഭാഷാശൈലിയിലെ മൂല്യങ്ങൾ എത്രയെന്ന് വായനക്കാരന് മനസ്സിലാക്കി ഗഹനമായ ചിന്തയ്ക്ക് വഴിവെക്കുന്ന എഴുത്തുകളാണ് രൂപേഷ് പൂവത്തൂർ വായനക്കാരന് സമ്മാനിക്കുന്നത്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ അനുഭവിക്കുന്ന നോവും വേവും കയ്പും മധുരവും നിറഞ്ഞ മുഹൂർത്തങ്ങൾ വിവരിക്കുമ്പോൾ മലയാളത്തിലെ ഒന്നാംകിട എഴുത്തുകാർക്കൊപ്പം എന്ന് തോന്നും വിധം തന്നെ പൂവത്തൂരും തൻ്റെ തനതായ ശൈലികൾ കൊണ്ട് ഈ പുസ്തകത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സന്ദർഭവും വിവരിക്കുമ്പോൾ ഒരിടത്തും അതിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നതും എഴുത്തുകാരൻ്റെ മികവിനെ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. ജീവിതവീഥിയിൽ നാം കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ, നമ്മളറിയാതെ പോകുന്ന അവരുടെ ജീവിതാനുഭവങ്ങളെ, അവർ നേരിടുന്ന ഓരോ അവസ്ഥകളെ എല്ലാം ചേർത്തു നിർത്തി ഭംഗിയായി അടക്കി ഒതുക്കി പറഞ്ഞു പോകുന്ന ഈ പുസ്തകത്തിലെ ഓരോ കഥയുടെയും പരിസമാപ്തി എങ്ങനെയായിരിക്കാമെന്ന ധാരണ മുൻകൂട്ടി നമ്മുടെ ഉള്ളിൽ കടന്നു വരില്ലെങ്കിലും ഇവിടെ ഒരു കഥയും അങ്ങനെ പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ വായിച്ചു തീരുമ്പോൾ എഴുത്തുകാരൻ്റെ മിടുക്ക് എത്രയെന്ന് നമുക്ക് ബോധ്യമാകുന്നു. ഇതൽ ബുക്സ് പ്രസിദ്ധീകരിച്ച രൂപേഷ് പൂവത്തൂരിൻ്റെ അദൃശ്യ സ്പർശങ്ങൾ എന്ന ചെറുകഥാസമാഹാരം പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ അദൃശ്യമായ ഏതോ സ്പർശങ്ങൾ കൊണ്ട് തന്നെ രചിക്കപ്പെട്ടതാണോ എന്ന് പുസ്തകം വായിച്ചു തീരുമ്പോൾ ഒരു വേള വായനക്കാരനും അനുഭവവേദ്യമാവാം. കാഴ്ച പരിമിതി കാരണം ജീവിത താളം പിഴച്ചുപോയ ഒരു എഴുത്തുകാരൻ

തൻ്റെ നഷ്ടപ്പെട്ടുപോയ വെളിച്ചമായ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് തനിക്ക് വെളിച്ചമായി ചുറ്റിലും നിൽക്കുന്ന സൗഹൃദങ്ങളെ മറന്നുപോവാതെ അവരുടെ പേരുകൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ട് ഗ്രന്ഥകാരൻ എഴുതിയ ആമുഖം വായിക്കുമ്പോൾ തന്നെ ഉള്ളുരഞ്ഞു പോകും. മലയാളം പണ്ഡിറ്റായ ബഹുമാനപ്പെട്ട ഡോക്ടർ കൂമളി ശിവരാമൻ മൗനവേദാന്തം എന്ന ശീർഷകത്തോടെ എഴുതിയ ആമുഖം മാത്രം മതി ഈ പുസ്തകം എന്താണെന്ന് മനസ്സിലാക്കാൻ. വേദനിയുടെ വേദാന്ത ചന്ദ്രികയായും താത്വിക ദർശനങ്ങളുടെ താരകമായും ഉദിച്ചുയരുന്ന ആത്മവൈകര്യയുടെ ശാന്തിസ്ഥലിയാണ് പൂവത്തൂറിൻ്റെ കഥാലോകമെന്ന് അദ്ദേഹം ഈ അവതാരികയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ആദ്യ കഥയായ ജീവിതം ഒരു യാത്ര എന്ന കഥയോടുകൂടിയാണ് ഈ പുസ്തകം വായനക്കാർക്കായി എഴുത്തുകാരൻ ഒരുക്കിയിരിക്കുന്നത്. ജീവിതത്തെ ഒരു തീവണ്ടി യാത്ര പോലെ കോർത്തിണക്കി ആ യാത്രയിൽ നാം കാണുന്ന ചില പരിചയക്കാരും നമ്മുടെ ജീവിതമായും യാത്രയിൽ പേരറിയാതെ പുഴക്കു കുറുകെ കെട്ടിയ ഒരു പാലത്തിലൂടെ കടന്നു പോകുന്ന വണ്ടിയുടെ കോലാഹലത്തിൽ താഴെ പുഴയിൽ വലവീശുന്ന തോണിക്കാരൻ്റെ മോഹങ്ങളും വലവീശുകാരൻ്റെ ദാഹങ്ങളും ആ പുഴയെ അലോസരപ്പെടുത്തുന്നുണ്ടാവുമോ എന്ന എഴുത്തുകാരൻ്റെ ആശങ്ക ഒരു വേള വായനക്കാരനും ചോദ്യചിഹ്നമായി ഉയർന്നു വന്നേക്കാം. മുന്നോട്ട് പോകുന്ന വണ്ടിയിലിരുന്ന് പിന്നോട്ട് മറിയുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് നിശ്ചയിക്കാത്ത യാത്രകൾ പോലെ, അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ ഭിക്ഷുവിനെ പോലെ അലയുന്ന മനസ്സിൻ്റെ വ്യാകുലതകൾ പറഞ്ഞു പോകുന്നു. വാദ്യക്കാരനായ അപ്പുകുട്ടന്മാരുടെ മകനും അവന് ഹരിശ്രീ കുറിച്ചു കൊടുത്ത കേളുവാശാനും അവസാന ഭാഗത്ത് കഥാപാത്രമായി വന്നു ചേരുമ്പോൾ തീവണ്ടിയുടെ പാളം തെറ്റി ആ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്താതെ വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുമ്പോൾ ദുരന്ത സ്ഥലത്തു നിന്നും അകലെ കാത്തു നിൽക്കുന്ന അമ്മയ്ക്കുമിടയിൽ നിന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്ന കഥാപാത്രത്തെ നോക്കി കേളുവാശാൻ പറയുന്ന വാക്കുകൾ, മകനെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം. വായനക്കാരൻ്റെ ഉള്ളു പൊള്ളിച്ചുകൊണ്ടും ചിന്തകൾക്ക് തീകൊളുത്തിക്കൊണ്ടും കഥ അവസാനിക്കുമ്പോൾ കഥയിലുടനീളം മനോഹരമായ ബിംബങ്ങളായ വാക്കുകളെ ചങ്ങല കണ്ണികളായി കോർത്തിണക്കി വായനക്കാരനെ വായനയുടെ മുകൾ തട്ടിലേക്ക് നയിക്കുന്ന കഥ ഹൃദ്യമായി നമുക്ക് വായിച്ചു പോകാവുന്നതാണ്. രണ്ടാമത്തെ കഥയായ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വായിക്കുമ്പോൾ സോമനാഥനിൽ നിന്നും അപ്പുകുട്ടൻ എന്ന കൊച്ചുമകനിലെത്തി മൂന്ന് തലമുറയിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ നാടിൻ്റെ നന്മകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പട്ടാള ജീവിതം എഴുത്തുകാരൻ നമുക്ക് കാട്ടിത്തരികയാണ്. ഒരു പട്ടാളക്കാരൻ നാട്ടിൽ വരുമ്പോൾ കൂട്ടുകാർ എന്തെല്ലാം പ്രതീക്ഷിക്കുന്നുവെന്നും തൈക്കണ്ടി പീടിക കഥാപാത്രമായി മാറുന്നതും നമുക്ക് വായിച്ചു പോകാം. സ്വന്തം അധ്വാനത്തിലൂടെ അപ്പുകുട്ടൻ ഉയർന്ന പദവിയിലെത്തി നിൽക്കുമ്പോഴും നാടും നാട്ടുകാരും പ്രായമുള്ളവരും കാവും അമ്പലങ്ങളും അപ്പുക്കുട്ടൻ്റെ മനസ്സിൽ എത്ര ആഴത്തിലാണ് പതിഞ്ഞിട്ടുള്ളതെന്ന് എഴുത്തുകാരൻ വായനക്കാരന് മനസ്സിലാക്കി തരുന്നുണ്ട്. മനുഷ്യൻ കൊല്ലുന്ന മനസാക്ഷിക്ക് വേണ്ടി കാലം ശവപ്പെട്ടി പണിയുമ്പോൾ ജീവിതം പിടിച്ചു തള്ളുന്നത് മനുഷ്യത്വത്തെയാണ് എന്ന തത്വങ്ങളും അറിയാത്ത കാരണത്തെ തിരയുന്നതിനേക്കാൾ അറിയുന്ന കാരണം വ്യക്തമായി വിശദീകരിക്കുക എന്ന സന്ദേശവും വായനക്കാരന് വേണ്ടി എഴുതി ചേർത്ത് ശീർഷകം പോലെ തന്നെ മനോഹരമായ ഈ കഥയും വായിക്കുന്ന വായനക്കാരന് മനസ്സിന് കുളിർമയേകും എന്ന കാര്യത്തിൽ സംശയമില്ല. സൂര്യനാരായണൻ്റെ ജീവിത പുസ്തകം എന്ന മൂന്നാമത്തെ കഥയിലൂടെ വായിച്ചു പോകുമ്പോൾ കെട്ടുപിണഞ്ഞു നിൽക്കുന്ന സൂര്യനാരായണൻ എന്ന മനുഷ്യനും തീർത്ഥശ്ശേരി ഗ്രാമവും അവിടുത്തെ ക്ഷേത്രങ്ങളിലൂടെ നാട്ടിട വഴികളിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ നടന്നു പോകുന്ന കാഴ്ചകൾ വായനക്കാരൻ്റെ മുന്നിൽ ഒരു ദൃശ്യാനുഭവമായി മാറുന്നത് കാണാം. ജീവിതം വിധി കൽപ്പിതം പോലെ പിഴച്ചുപോയ സൂര്യനാരായണൻ്റെ കഥയിൽ ലക്ഷ്യം തെറ്റിപ്പോയ മകൻ ലോട്ടറി വിൽപ്പനക്കാരൻ ദേവനന്ദനും മരണത്തിൻ്റെ കരങ്ങളിൽ അകപ്പെട്ടുപോയ മകൾ രേവതിയും കഥാപാത്രമായി വരുന്നു. സ്വന്തം എന്ന് പറയുന്നവർ തട്ടിയെടുത്ത സ്വത്തുക്കളെക്കുറിച്ചുള്ള വ്യാകുലതയും ദേവനാരായണൻ ഓർക്കുമ്പോൾ സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന ഇത്തരം സ്വാർത്ഥന്മാരെ തുറന്നു കാണിക്കുന്നു എഴുത്തുകാരൻ. പെരുന്തച്ഛനെ പോലെയായിരുന്ന സൂര്യനാരായണൻ ലോട്ടറി വിൽക്കുന്ന മകനെ കാണുകയും അച്ഛനെ തിരിച്ചറിയാതെ പോകുന്ന മകനെ ചേർത്ത് പിടിച്ച് നിന്റെ അച്ഛനാടാ എന്ന് പറഞ്ഞ് മകനെയും കൊണ്ട് നടന്നു നീങ്ങുമ്പോൾ സൂര്യനാരായണൻ്റെ ജീവിത പുസ്തകത്തിൽ ചോദ്യങ്ങൾ മാത്രം രേഖപ്പെടുത്തിയാൽ മതിയെന്ന് ആരോ കൽപ്പിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ ഇനിയും ആ കാത്തിരിപ്പ് തുടരേണ്ടി വരുമോ എന്നും ആ പുസ്തകത്തിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള മറുകൽപ്പന വരുമായിരിക്കുമെന്ന പ്രത്യാശയോടെ കഥ അവസാനിക്കുമ്പോൾ പേരും പെരുമയും നിറഞ്ഞു നിന്നിരുന്ന ഒരു മൂത്താശാരിയുടെ ജീവിത വ്യഥകൾ വായനക്കാരനെ ഒരു നിമിഷത്തേക്ക് മൂക മനസ്സിലേക്ക് ആവാഹിക്കുകയാകാം എന്ന് നമുക്ക് തോന്നിപ്പോകും. അടുത്ത കഥയായ ഒറ്റമരച്ചുവട്ടിലെ തണൽത്തൂവലുകൾ എന്ന കഥ വായിക്കുമ്പോൾ അജ്ഞാതനായ യാത്രികൻ്റെ ലക്ഷ്യമില്ലാതെ യാത്രയെ പിന്തുടരുന്ന മറ്റൊരു യാത്രികൻ അനന്തു എന്ന ഗോപു എന്ന ആ യാത്രികൻ്റെ
ജീവിത കഥകളും വരച്ചു ചേർത്തത് വായിക്കുമ്പോൾ വായന

കാരനെ മനസാഴങ്ങളിലേക്ക് സ്പർശിക്കുന്ന ഒരു കഥാസുഖം നൽകുന്ന കഥയായി അനുഭവപ്പെടുകയാണ്. ഓരോ ജീവിതയാത്രയും കടന്നുപോകുന്നത് അനേകം അനുഭവങ്ങളിലൂടെയാണ്. ഒടുവിൽ ആയുഷിന്റെ പുസ്തകം മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞ് യാത്രക്കാരൻ വെറും ഓർമ്മയാകുന്നതോടെ അനാഥമായി പോകുന്ന അനുഭവങ്ങൾ മറ്റാരുടെയൊക്കെയോ പ്രചോദനമാവുമെന്ന് എഴുത്തുകാരൻ എഴുതി ചേർക്കുമ്പോൾ ഒരു നിമിഷം വായനക്കാരൻ്റെ ചിന്താമണ്ഡലത്തിൽ ഒരു വെള്ളിവെളിച്ചം മിന്നിമറിയാതിരിക്കില്ല. ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നത് മനോചിന്തയുടെ ഒട്ടേറെ ഭാവിധാരയാണ്. അതിനാൽ സമയത്തിൻ്റെ വില എല്ലാവർക്കും വിലപ്പെട്ടതാണെന്ന വാക്കുകളും കണ്ടുമുട്ടലുകൾ അപ്രതീക്ഷിതമാകുമ്പോൾ ചില മറവികൾ സ്വാഭാവികമാണെന്ന വാക്കുകളും സമയം ജീവിതത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹപ്പറ്റോടെ പ്രതികരിക്കുക എന്ന വാക്കുകളും തത്വവിചാരമുണർത്തുന്ന വാക്കുകളായി വായനക്കാരനെ ഉണർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അന്യകരങ്ങളിൽ വിളമ്പുന്ന ചോറിന് പെറ്റ അമ്മയുടെ കൈപുണ്യം ഉണ്ടായിരിക്കില്ല എന്ന വാക്കുകൾ വായനക്കാരൻ്റെ മുൻപിലേക്ക് ഇട്ടുതരുമ്പോൾ ഒരുപക്ഷെ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ അയാൾ കണ്ടെടുത്ത ആരുടെയെങ്കിലും അനുഭവത്താൽ ഉരുത്തിരിഞ്ഞ വാക്കുകളാണോ എന്ന് നമ്മെ ചിന്തിപ്പിക്കാതിരിക്കില്ല. അരങ്ങിലെ അട്ടഹാസങ്ങളിലല്ല, അണിയറയിലെ മഹാമൗനത്തിലാണ് സത്യങ്ങൾ ശബ്ദിക്കുക എന്ന് എഴുതി ചേർത്ത കഥയിൽ ഇത്തരത്തിൽ നിരവധി മൂല്യവത്തായ വാക്കുകൾ എഴുത്തുകാരൻ തൻ്റെ തൂലികയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അനാഥനായ അനന്തഗോപുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു അനാഥനെ കൂടി ചേർത്ത് നിർത്തി കഥ അവസാനിക്കുമ്പോൾ നല്ലൊരു കഥ വായിച്ച അനുഭവത്താൽ വായനക്കാരൻ സനാഥനായി മാറുകയാണ് ഈ കഥയിലൂടെ. അടുത്ത കഥയായ ഗൗരിയുടെ മൗനം എന്ന കഥയിൽ സ്വന്തം കാൽച്ചുവെട്ടിലെ മണ്ണൊലിച്ചു പോയാലും മറ്റുള്ളവരുടെ മണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന കുടുംബ പ്രാരാബ്ദങ്ങൾ തലയിലേറ്റിയ ശ്രീധരൻ എന്ന അന്യനാട്ടിൽ ജോലി ചെയ്ത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നാട്ടിൽ വരുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ വായനക്കാർക്കായി പറഞ്ഞു തരുന്ന കഥയിൽ വായിക്കുമ്പോൾ ഉള്ളിൽ തറക്കുന്ന ഒരു കഥയായി നമുക്കിത് വായിച്ചു പോകാവുന്നതാണ്. കാശുണ്ടായപ്പോൾ ചുറ്റിപ്പറ്റി നടക്കാൻ ഏറെ ആളുകളുണ്ടായിരുന്നു. തണൽ നഷ്ടപ്പെട്ട മരത്തിൽ നിന്നും പറവകൾ പറന്നു പോകും പോലെ കാലിയായ കൈകളെ ചേർത്ത് പിടിക്കാൻ ആരുമുണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കഥയിൽ തലയിൽ വെക്കാൻ തൻ കൈയെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്ന സന്ദേശം എഴുത്തുകാരൻ വായനക്കാർക്കായി നൽകുന്നുണ്ട്. കൂടുകളിലേക്ക് പറക്കുന്ന പക്ഷികളിലൂടെ കേൾക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ വിലാപമായിരിക്കുമോ? ശംഖിലൂടെ വായുവിൽ ലയിക്കുന്നത് ശംഖുവിളിക്കാരൻ്റെ ഉൾനൊമ്പരമായിരിക്കുമോ? ദൈവത്തിൻ്റെ വിലാപം കൈകൂപ്പി നിൽക്കുന്നവർ കേൾക്കുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ വായനക്കാർക്ക് ഉത്തരം കണ്ടെത്താനായി വിട്ടുതന്നുകൊണ്ട് ഈ കഥ അവസാനിക്കുമ്പോൾ കാർത്തികപുരത്തെ ശ്രീധരൻ എന്ന കഥാപാത്രം നമ്മുടെ ചുറ്റിലും കാണുന്ന ചിലരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഥയിലെ ഓരോ സന്ദർഭവും വായനക്കാരൻ്റെ ഉള്ളിലൊരു വിങ്ങലായി തീർക്കുകയാണ് ഈ കഥയിലൂടെ എഴുത്തുകാരൻ. ആത്മദുഃഖങ്ങളുടെ സഞ്ചാരം എന്ന അടുത്ത കഥയിൽ ദൈവത്തെ തേടിപ്പോകുന്ന ഒരു യാത്രികൻ്റെ കഥ എഴുതുന്ന എഴുത്തുകാരനായി കഥക്കുള്ളിൽ മറ്റൊരു കഥാകൃത്തായി എഴുതി ചേർത്ത ഭാഗങ്ങൾ വായിക്കുമ്പോൾ കഥാഗതി എന്താവുമെന്ന് ഊഹിക്കാൻ കഴിയാതെ വിധം നമ്മെ വായനയുടെ മുൾമുനയിൽ നിർത്തുകയാണ് എഴുത്തുകാരൻ. വേദനിക്കുന്ന മനസ്സിന് മാത്രമേ കണ്ണീരിലെ നൊമ്പരപ്പൂക്കളെ തലോടുവാൻ കഴിയുകയുള്ളൂ എന്നും എൻ്റെ വേദനകൾ എനിക്ക് വേണ്ടിയുള്ളതാണ്, അവ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാനും അവരെ കണ്ണീർ കുടിപ്പിക്കുവാനും എനിക്കെന്ത് അവകാശമെന്നും എഴുത്തുകാരൻ എഴുതി ചേർത്തത് ഒരുപക്ഷെ സ്വന്തം അനുഭവത്തിൻ്റെ തീച്ചോടെ സ്ഫുടം ചെയ്തെടുത്ത വാക്കുകളായി വായനക്കാർക്ക് തോന്നാവുന്ന കഥ വളരെ മനോഹരമായി നമുക്ക് വായിച്ചു പോകാം. സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം എന്ന കഥയിലൂടെ വായിച്ചു പോകുമ്പോൾ ശീർഷകം പോലെ തന്നെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെ സമൂഹത്തിൻ്റെ മൂലച്യുതികളെ തുറന്നു കാട്ടുന്ന ഒരു കഥയിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ഈ കഥ വായിക്കുമ്പോൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട രണ്ട് മക്കളിൽ ഏട്ടൻ കുഞ്ഞുപെങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അയാൾ ലോട്ടറി വിൽപ്പനക്കാരനായി മറ്റും മറഞ്ഞുകൊണ്ട് സഹോദരിയെ അവളുടെ മോഹമായ LLB എന്ന ബിരുദത്തിലേക്ക് എത്തിക്കുകയും പലിശക്ക് പണം കടം വാങ്ങി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ കൊണ്ട് വിവാഹം ചെയ്തയക്കുകയും ചെയ്യുന്നു. പിന്നീട് പെങ്ങൾ സഹോദരനെ മറന്നുപോകുന്നു. ഉരുകിത്തീരാറായ മെഴുകുതിരിയിലെ അന്ത്യ വെളിച്ചത്തിന് നെടുവീർപ്പാൽ യാത്രാനുമതി നൽകിയെന്ന് വരികൾ വായിച്ചു പോകുമ്പോൾ എരിഞ്ഞു തീരുന്നത് മെഴുകുതിരിയോ അതോ കഥാനായകനോ എന്ന് ഒരു മാത്ര വായനക്കാരൻ ചിന്തിച്ചു പോകും. കൊട്ടാരം പോലുള്ള പെങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോകരുതെന്ന് പെങ്ങളുടെ അന്ത്യശാസനം ശിരസാവഹിക്കുന്ന നായകൻ നഷ്ടസ്വപ്നങ്ങളെ കിടത്തിയ ശവപ്പെട്ടിയും ചുമന്ന് ശാപഭൂമിയിലൂടെ അലഞ്ഞുകൊള്ളാമെന്ന് പറയുമ്പോൾ വായനക്കാരൻ്റെ ഉള്ളം പൊള്ളുകയാണ്. അവസാനം
പലിശക്കാരൻ ഉസ്മാനിക്കക്ക് വീടും സ്ഥലവും കൊടുത്ത് കടം വീട്ടാൻ ശ്രമിക്കുമ്പോൾ അയാൾ ചോദിക്കുന്ന എനിക്കെന്താ പ്രാന്താണോ എന്ന ചോദ്യത്തിന് അതെ എന്നും ഇനി ബാക്കിയുള്ള കാലം മുഴുവൻ ആ വേഷത്തിൽ ജീവിത അരങ്ങിൽ ആടാമല്ലോ എന്ന അയാളുടെ ആത്മദുഃഖം വായനക്കാരൻ്റെ ഉള്ളിലും നോവു പടർത്തുമ്പോൾ കഥാന്ത്യം വരുന്നു. മനസ്സിലെത്തി വായിച്ചു പോകാം ഈ കഥയും. അടുത്ത കഥ ഓർമ്മകളിൽ ഒരു പെരുമഴ പെയ്ത്ത്. സൂര്യചന്ദ്ര മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ കാവൽക്കാരിയായ കഥാനായികയെ കാണാനെത്തുന്ന അപരിചിതൻ ആരാവാമെന്ന അവളുടെ മനോചോദ്യത്തിന് മനസ്സ് തന്നെ കൊടുക്കുന്ന ഉത്തരങ്ങളിലൊന്ന് അക്ഷരത്തെറ്റുകൾ ശോഭകെടുത്തിയ ജീവിത ഗ്രന്ഥത്തിൻ്റെ ഉടമയായിരിക്കാമെന്ന വാക്കുകൾ വായിക്കുമ്പോൾ വായനക്കാരനും ആ ഉത്തരത്തിൻ്റെ പൊരുൾ തേടുകയാവാം. ഈ മോർച്ചറിയിൽ നിങ്ങളുടെ ആരാണുള്ളത് എന്ന അവളുടെ മറ്റൊരു ചോദ്യത്തിന് ഈ മോർച്ചറിയിലും അനാഥ ശവങ്ങളുണ്ടോ എന്നറിയുവാനും നിങ്ങളെ പരിചയപ്പെടുവാനും വേണ്ടി വന്നതാണെന്ന അപരിചിതൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവളിലുണ്ടാക്കുന്ന അമ്പരപ്പിൽ അയാളുടെ മനസ്സിലെ ഒളിപ്പിച്ചു വെച്ച കഥകൾ മുഴുവൻ അവളുമായി പങ്കുവെക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റശ്ശേരിയിലെ നാരായണത്തുമല അന്നത്തെ മഴയിൽ തള്ളിയിട്ട ദുരന്തശിലയിൽ അകപ്പെട്ടു മൃതിയടഞ്ഞ രാമേട്ടൻ്റെയും ഭാര്യയുടെയും കഥ നായികയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ഇതേ മോർച്ചറിയുടെ കാവൽക്കാരായിരുന്ന രാമേട്ടൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ സ്വയം ഏറ്റെടുത്ത് സംസ്കാരം നടത്തി അവരുടെ രണ്ടു വയസ്സുകാരിയായ മകളെ ചേർത്ത് പിടിച്ച് ആശുപത്രിയിലും ബാലമന്ദിരത്തിലും സംരക്ഷിക്കാൻ നിർത്തിയ കഥ വിവരിക്കുമ്പോൾ അന്നത്തെ രണ്ടു വയസ്സുകാരിയായ അവരുടെ മകളെ രക്ഷിച്ച വിശ്വേട്ടനാണോ നിങ്ങളെന്ന അവളുടെ ചോദ്യത്തിൽ അവിടെ ഒരു ഉൾത്തേങ്ങൽ അനുഭവപ്പെടുന്നുണ്ട് വായനക്കാർക്ക്. മൃതദേഹങ്ങൾക്ക് കാവൽ നിൽക്കുമ്പോഴും സ്വന്തം ജീവിതത്തിനൊരു കാവലാളെ കണ്ടെത്താനാവാതെ അവളെ നോക്കി അയാൾ യാത്ര ചോദിക്കുമ്പോൾ പണ്ടങ്ങോ നടന്ന ആ സംഭവത്തിൻ്റെ പുനരാവിഷ്കാരം പോലെ അലറിക്കുതിച്ചു വരുന്ന ആംബുലൻസുകളെ നോക്കി അയാളുടെ മനസാക്ഷി പെടുകുന്നത് വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സും അതോടൊപ്പം പെടുകുന്നത് സ്വാഭാവികമാവാം. അടുത്ത കഥയായ ചുമരുകളില്ലാത്ത ഒറ്റമുറി എന്ന കഥയും മൃത്യുവിൻ്റെ തുടർഭാഗമായിട്ടാണോ കഥാകാരൻ ഭാവാത്മകമായ എഴുത്തിലൂടെ അന്വേഷിക്കുന്നത് എന്ന് തോന്നിപ്പോകാം. ഒരു ചുടലക്കാരൻ്റെ ജീവിത വീക്ഷണത്തിലൂടെ കഥ പറഞ്ഞു പോകുമ്പോൾ മനസ്സിൽ തട്ടുന്ന നിരവധി മുഹൂർത്തങ്ങൾ ഈ കഥയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അനാഥനായ ചുടലക്കാരനെ സനാഥനാക്കുന്ന ജിമ്മു എന്ന പട്ടിയുടെ ഭാഗവും ഭംഗിയായി എഴുതി ചേർത്ത എഴുത്തുകാരൻ തത്വങ്ങളെ കൊണ്ട് നിറവർണമേകിയ ചില ഭാഗങ്ങൾ ഭാവനാതീതമായി വായിക്കുമ്പോൾ എഴുത്തിൻ്റെ തീവ്രത എത്രയെന്ന് മനസ്സിലാക്കാം. അന്നം സത്യമാണെങ്കിൽ അന്നത്തിനു വേണ്ടുന്ന കർമ്മവും സത്യസന്ധമായിരിക്കണമെന്ന് വായനക്കാരനെ ഓർമ്മപ്പെടുത്തുന്ന പരമസത്യത്തെ നമുക്ക് വായിച്ചു പോകാം. ഓരോ ജനനത്തിനും ഗാഢമൗനം കാവൽ നിൽക്കുന്ന ഒരേ ഒരു മറുകരയുണ്ടെന്നും അവിടെയാണ് മരണത്തിൻ്റെ കറുത്ത സിംഹാസനം നിലകൊള്ളുന്നത് എന്നും തിരിച്ചറിയുമ്പോഴേ ജീവിതം കൊണ്ടുള്ള കളികളിലെ വ്യർത്ഥത ഓരോരുത്തർക്കും ഉൾക്കൊള്ളാനാവുകയുള്ളൂ എന്ന എഴുത്ത് വായനക്കാരനെ ജീവിത സമസ്യയിലെ പൂരിപ്പിക്കേണ്ടുന്ന ഭാഗങ്ങൾ പോലെ തിരിച്ചറിവിൻ്റെ നേർരേഖയിലേക്ക് നയിക്കപ്പെടുമെന്ന് നിസ്സംശയം പറയട്ടെ. അടുത്ത കഥയായ കൊഴിഞ്ഞു വീണ കിളിത്തൂവൽ എന്ന കഥയിലൂടെ വായിച്ചു പോകുമ്പോൾ നഷ്ടപ്രണയത്തിൻ്റെ മോഹഭംഗം ഏറെ മനോഹരമായി വരച്ചു വെച്ച ഒരു ചിത്രം പോലെ ശിവപ്രിയയും പ്രജിൽ മാധവനും കടന്നു വരികയാണ്. മനസ്സ് വേഷം മാറുന്ന നിഗൂഢ ഇടത്തിന് സ്നേഹം എന്ന പേര് നൽകിയത് ആരാണ് എന്ന കഥാനായകൻ്റെ ചോദ്യത്തിന് തീരുന്ന കഥയും വായനാ സുഖവും ഒപ്പം ചിന്തക്കും വക നൽകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. അടുത്ത കഥയായ പുഴ പോലൊരു ജീവിതം. പുഴയെടുത്ത രാമഭദ്രൻ എന്ന തോണിക്കാരൻ്റെ ജീവിതയാത്രകളിലൂടെ മകൻ നടത്തുന്ന അന്വേഷണമാണോ അതോ ഓർമ്മപ്പെടുത്തലുകളാണോ എന്ന് തോന്നും വിധം അച്ഛൻ്റെ ആത്മാവ് മകനോട് കുറ്റസമ്മതം നടത്തുന്ന കഥയിൽ വായനക്കാർക്ക് ജീവിത മുഹൂർത്തങ്ങൾ പലതും അനുഭവവേദ്യമാവും വിധം എഴുത്തുകാരൻ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു കഥയായി ഇതും വായിച്ചു പോകാവുന്നതാണ്. ഈ പുസ്തകത്തിലെ അവസാനത്തെ കഥയായ അപരിചിതമായ ദൂരത്തിലൂടെ ഒരു യാത്ര എന്ന കഥയിൽ അച്യുതൻ മാഷെന്ന ഒരു മനുഷ്യൻ അധികാരഗർഭിനാൽ ലക്ഷ്മണരേഖ വരച്ച് മകൾ ഗായത്രിയുടെ ബാല്യകൗമാരകാലവും അവളുടെ യൗവനത്തെ പോലും കണ്ണുരുട്ടി ഭയപ്പെടുത്തി മകളൊരു അധ്യാപികയായി കാണാൻ കൊതിച്ച മനുഷ്യൻ്റെ ജീവിതയാത്ര നമുക്ക് വായിച്ചു പോകാം. ഭാര്യ സാവിത്രി അകാലത്തിൽ വിട പറഞ്ഞപ്പോൾ മകൾ ഗായത്രി ഒരു അധ്യാപികയായി കാണുവാൻ ആഗ്രഹിച്ച അച്യുതൻ മാഷ് എന്ന ഒരു അച്ഛൻ്റെ വേദനയുടെ കഥ വായനക്കാരനെയും വേദനിപ്പിക്കും. അധ്യാപിക പരിശീലനം പൂർത്തിയാക്കാതെ മകളുടെ തിരോധാനത്തിൽ
മൗനത്തിനാണ്ടു പോയ അച്ഛൻ്റെ ഹൃദയവേദനകളെ ഒപ്പിയെടുത്ത കഥയും മറ്റു കഥകളെ പോലെ പദസമ്പത്തുകൊണ്ട് സമ്പന്നമാക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ചിന്തകളിൽ നിന്ന് ഇതൾ വിരിയുന്ന കഥകളുടെ സാമ്രാജ്യം എന്ന പേരിൽ പ്രാപ്പോയിൽ നാരായണൻ മാഷ് എഴുതിയ പഠനക്കുറിപ്പ് ഈ പുസ്തകത്തിൻ്റെ ആധികാരിക രേഖ എന്ന പോലെ നമുക്ക് വായനക്ക് വിട്ടുതരുന്നുണ്ട്. ഈ കഥയിലെ എല്ലാ ശീർഷകങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ എഴുത്തുകാരൻ എഴുതുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. വായനക്കാർക്ക് മടുപ്പിൻ്റെ ഒരംശം പോലും വരുത്താതെ ഒറ്റയിരുപ്പിൽ തന്നെ വായിച്ചു തീർക്കുവാനുള്ള ആകാംക്ഷ ഉളവാക്കും വിധം ഓരോ കഥയും എഴുത്തുകാരനായ രൂപേഷ് പൂവത്തൂർ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അഭിനന്ദനാർഹമാണ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചു കയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് CPIMലെ കെ എൻ ബാലഗോപാൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ അനുവദിച്ചില്ല. ഇക്കാര്യം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് സ്പീക്കർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ ദ്രുതഗതിയിൽ നീക്കം നടക്കുന്നതായി ഇറങ്ങിപ്പോക്കിന് ശേഷം നിയമസഭയ്ക്ക് പുറത്ത് ബാലഗോപാൽ കുറ്റപ്പെടുത്തി. LDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഹോർട്ടി വൈൻ എന്ന പദ്ധതി കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനായിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചത് വിചിത്രമായ കാരണം പറഞ്ഞാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ലഹരിമരുന്ന് കേസുകളിൽ പ്രതിയാകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 17 വരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 3176 പേരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനത്ത് 84 പോലീസ് സബ് ഡിവിഷനുകൾ രൂപീകരിച്ചതായും ലഹരിമരുന്ന് വ്യാപനത്തിനെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും അവരവരുടെ നിയോജകമണ്ഡലത്തിലെ സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. മയക്കുമരുന്ന് കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് പുതിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. യുവാക്കൾക്ക് നല്ല ആശയങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്ന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. MSME കൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. 150.63 MW വർധനയാണ് ഉണ്ടായത്.

4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നത്. മഴയുടെ കുറവും എൽനിനോ പ്രതിഭാസവും വൈദ്യുതി ലഭ്യതയിൽ കുറവ് വരുത്തിയതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധന ഉണ്ടായതായും ജൂൺ 16 മുതൽ 30 വരെ 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതിനാൽ ജൂൺ 16 മുതൽ സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയതായും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്ന അപേക്ഷകൾ എത്രയും വേഗത്തിൽ തീർപ്പാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് കാത്തുനിന്നവർക്കിടയിലേക്ക് ഇടിച്ചുകയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണു. മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും വിജയ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കളുടെയും മറ്റും അഭ്യർത്ഥനയെ തുടർന്നാണ് പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ അംഗത്വ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് രാജി. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉടനടി പ്രാബല്യത്തോടെ സ്വീകരിച്ചു. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 16th ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് UG 2026 പുനഃപരീക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്കേർപ്പെടുത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെന്നും വകുപ്പ് അറിയിച്ചു. ന്യൂയോർക്കിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേ സെനഗലിനെ 2-3 തോൽപ്പിച്ചു. ഇതേ ഗ്രൂപ്പിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ എതിരില്ലാത്ത 3 ഫ്രാൻസ് ഇറാഖിനെ തോൽപ്പിച്ചു. സാന്താക്ലാരയിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അൾജീരിയ ജോർദാനെ 1-2 പരാജയപ്പെടുത്തി. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. 2024 ചൈനയിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ ആദ്യ ഏറ്റുമുട്ടലാണിത്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, വി മുരളീധരൻ MLA, ഹോക്കി താരം PR ശ്രീജേഷ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും വൈകിട്ട് 4 ആരംഭിക്കുന്ന ഫണ്ട് റൺ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി കോഴിക്കോട് തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലെ 3 ക്ലാസ് വിദ്യാർത്ഥിനി റനാ ഫാത്തിമ മുഖ്യമന്ത്രി VD സതീശനെയും മന്ത്രി N ഷംസു

ദീനയും നേരിൽ കണ്ട് നിവേദനം നൽകി. പുഴകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് 8 വയസ്സുകാരി ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവമ്പാടി MLA സി കെ കാസിമിന്റെ നേതൃത്വത്തിലാണ് റണയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. ഒരു മാസത്തോളമായി ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ പണിമുടക്കിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകദിന സമ്മേളനം മറ്റന്നാൾ കോഴിക്കോട് ടൗൺ ഹാളിൽ ചേരും. സമസ്തയുടെ 100-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം. സമ്മേളനം സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ തൃക്കലാശവട്ടോടെ സമാപിക്കും. ചതുശതങ്ങളിൽ അവസാനത്തെ അത്തം ചതുശതം ഇന്ന് നടക്കും. വാളാട്ടവും കലശപൂജയും ഇന്ന് ഉണ്ടാവും. പ്രധാന വാർത്തകൾ വീണ്ടും. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലഹരിമരുന്ന് കേസ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവർക്ക് ഇടയിലേക്ക് ടിപ്പർ ലോറി ഇടിച്ചുകയറി 3 മരണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഹൂസ്റ്റണിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് നാട്ടിലെ പാട്ട്. 10 മണിക്ക് ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
1: ആജ് കരീബ് 1,28,00,000 ലോക് ഹർ റോജ് മെട്രോ സെ സഫർ കർ റഹേ ഹൈ. ബീത്തെ വർഷോ മേ എയർപോർട്ട്സ് കി സംഖ്യ ഡബൽ ഹുയി ഹൈ. ഇസ്സേ കൈ ഛോട്ടേ ഛോട്ടേ ഷെഹറോ മേ ഭീ മിഡിൽ ക്ലാസ് കോ ഹവായി യാത്രാ കി സുവിധ പെഹലി ബാർ മിലി ഹൈ. പിച്ചലേ 12 വർഷോ കേ ജോ ഭീ സിദ്ധിയാ ദേശ് കി റഹീ ഹൈ ഉൻകെ മൂൽ മേ രാഷ്ട്ര പ്രഥം കി ഭാവന ഹീ കേന്ദ്ര മേ ഹൈ.
0: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K.മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
3: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാ, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 ഉയർന്ന് 77167 നിഫ്റ്റി 26 നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 താഴ്ന്ന് 107,000 ഗ്രാമിന് 13,375 ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് യുഎസിന്റെ നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കണ നമ്പർ ഇതാണ്: 9037008960. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. സന്ദേശമയച്ചിരിക്കുന്നത് മാങ്ങാട്ടിടത്തിൽ നിന്ന് തങ്കമണി രാഘവനാണ്. അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിലെ കളഭ ചുമര് വെച്ച വീട് എന്ന ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു തരാം. ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി വെച്ചു തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് അവൾ ഒരു തുടർക്കഥ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾക്കാം.

ഞാനൊരു വിഘടകവി, ഇന്ന് ഞാനൊരു കഥ ചൊല്ലുവേൻ. ഷോളയാർ പെരുംകാട്. അതിൽ ഉയർന്നൊരു ആലുമരം, ആലുമരത്തിൽ ആ അത്ഭുതവനത്തിൽ

കണ്ണോല പശു വന്ന കല്യാണം കൺപാർത്ത് വാഴെന്ന് ചൊല്ലണം. കോൺവെന്റ് പിള്ളേരെ പോൽ വന്ന് മുയലുകൾ ആംഗലം

0: കല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ജൂനിയർ മാൻട്രാക്ക് എന്ന ചിത്രത്തിലെ എല്ലാവരും പോകുഞ്ചോ കുറിഞ്ചിമലയിലോ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് രമേശൻ മുടോളിയാണ്. പിന്നെ റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾക്കാം. റേഡിയോ മലബാർ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ജൂനിയർ മാൻട്രാക്ക് എന്ന ചിത്രത്തിലെ എല്ലാവരും പോകുഞ്ചോ കുറിഞ്ചിമലയിലോ എന്ന ഗാനം കേൾപ്പിക്കാം.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. അടുത്തത് ഒരു ശബ്ദ സന്ദേശമാണ് അയച്ചിരിക്കുന്നത്, ബൈജു നടാലാണ്. എ ഹീറോ എന്ന ചിത്രത്തിലെ MG ശ്രീകുമാറും ചിത്രയും പാടിയ പുതുമഴ പൊഴിയണം എന്ന ഗാനം വെച്ചു തരും എന്ന് ചോദിച്ചുകൊണ്ടാണ് ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ബൈജുവേട്ടന് തന്നെ ഇരിക്കട്ടെ അല്ലെ ആ പാട്ട്. MG ശ്രീകുമാറും ചിത്രയും പാടി മനോഹരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

നെല്ലൂന്നിയിൽ നിന്നും ദീപ്തി അയച്ച സന്ദേശമാണ് അടുത്തത്. എന്റെ ചേച്ചിയുടെ പിറന്നാളായിരുന്നു June 19. എന്റെ ദീപചേച്ചിക്ക് വേണ്ടി ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നതെന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ദീപ്തി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ്. അപ്പൊ നമുക്ക് റേഡിയോ മലബാർ ടീമിന്റെ വക ബിലേറ്റഡ് വിഷസ് അറിയിക്കുമല്ലേ ദീപചേച്ചിയെ. അപ്പൊ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആ ഗാനം കേൾപ്പിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്. മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്. ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്. ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്. ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
3: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
4: ഇന്ന് ഞാൻ സന്ദേശഗാനത്തിൽ ഒരു ഗാനം ആവശ്യപ്പെടുന്നു. മോഹിനിയാട്ടം എന്ന ചിത്രത്തിലെ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്ന് തുടങ്ങുന്നതാണ് ഗാനം. വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ടി കെ രാഘവൻ, പ്രാന്തഞ്ചാൽ. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം രാഘവേട്ട. ഇതാ പാട്ട് കേട്ടോളൂ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ റേഡിയോ മലബാറിന് നല്ലൊരു മഴയുള്ള ഉച്ച നമസ്കാരം ആദ്യം നേരുന്നു. നമസ്കാരം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറായ മജ്നു സാറിന്റെ ജന്മദിനമായിരുന്നു ജൂൺ 13. സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഹിമം എന്ന ചിത്രത്തിലെ നിൻ ജന്മനാൾ എന്ന ഗാനം ഞങ്ങളുടെ പ്രിയപ്പെട്ട മജ്നു സാറിന് ജന്മദിന സമ്മാനമായി ഒന്ന് കേൾപ്പിക്കണേ. സ്നേഹത്തോടെ അബ്ദുൾ മജീദ് സാർ, ജയങ്കർ സലിത, ശ്രീനന്ദ, മട്ടാഞ്ചേരി, കൊച്ചി. മജ്നു സാറിന്റെ ജന്മദിനമായിരുന്നു ജൂൺ 13. ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ് റേഡിയോ മലബാർ ടീം. അവർ ചോദിച്ച പാട്ടിതാണ്, ഹിമം എന്ന ചിത്രത്തിലെ നിൻ ജന്മനാൾ എന്ന ഗാനമാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് മജ്നു സാറിന് വേണ്ടി കേൾപ്പിക്കാം അല്ലേ? ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഷീബ കായലൂരിൽ നിന്നാണ്. എനിക്ക് മൗനമേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഇതെന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഷീബ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കായലൂരിലെ ഷീബ ചേച്ചി ആദ്യമായിട്ടാണ് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. നമ്മൾ സന്ദേശ ഗാനത്തിലധികം ഈ പേര് കേട്ടിട്ടില്ല. എന്തായാലും റേഡിയോ മലബാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: ഫാൻഡം എന്ന ചിത്രത്തിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് നീലേശ്വരത്തിൽ നിന്ന് ഷിബിയാണ്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഈ പാട്ട് എൻ്റെ മാമൻ്റെ മകളായ റിഷ്വാനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും റിഷ്വാനയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ടാണ് ഷിബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാട്ട് കേൾക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സന്ദേശ ഗാനങ്ങളിൽ സന്ദേശ ഗാനവുമായി ആരാണ് അടുത്തതെന്ന് നോക്കണ്ടേ? സന്ദേശം അയച്ചിരിക്കുന്നത് ശിവപുരം കോളാരിയിൽ നിന്ന് വീണയാണ്. എനിക്ക് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ബിജു നാരായണൻ പാടിയ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുനിന്ന ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതിന്റെ അച്ഛൻ നാരായണന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് വീണ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

ഹായ് റേഡിയോ മലബാർ, ഹായ്. എനിക്ക് മേഘം എന്ന ചിത്രത്തിലെ മഞ്ഞുകാലം നിൽക്കും എന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് എരുവട്ടിയിൽ നിന്ന് അജന്യയാണ്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാൻ ഡെഡിക്കേഷൻ ഒന്നും അജന്യ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ പാട്ട് കേട്ടോളൂ.

മാലൂരിൽ നിന്ന് പ്രസന്ന അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രസന്നയച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മധുചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കേൾപ്പിക്കാം.

സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഈ ആഴ്ച വായിക്കാതെ പോയ സന്ദേശങ്ങളൊക്കെ അടുത്ത ആഴ്ച എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചോളൂ. അയക്കണ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 9037008089. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷ ഗാനങ്ങൾ കേൾക്കാം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.7 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

കാണുമ്പോൾ നറുമൊഴി കേൾക്കുമ്പോൾ പൾസിനും ഹാർട്ടിനും പണിമുടക്ക്. വാർഡ് നമ്പർ 7 വല്ലാത്ത രോഗി, വാദമല്ല പിത്തമല്ല കഫമല്ല. നഴ്സമ്മെ കാണുമ്പോൾ നറുമൊഴി കേൾക്കുമ്പോൾ പൾസിനും ഹാർട്ടിനും പണിമുടക്ക്.

നഷ്ടമ്മ കൊടുക്കുമ്പം തട്ടണ്ട തിരുമധുരം, കൈപ്പുള്ള മിക്സറും നഷ്ടമ്മ കൊടുക്കുമ്പം തട്ടണ്ട തിരുമധുരം. ഇഞ്ചക്ഷൻ കൊടുത്താലും ഇഞ്ചി സത്ത് കൊടുത്താലും ഇഞ്ചിഞ്ചായ രോമാഞ്ചം, ഇഞ്ചിഞ്ചായ രോമാഞ്ചം. വാർഡ് നമ്പർ ഏഴിലൊരു വല്ലാത്ത രോഗി, വാദമല്ല പിത്തമല്ല കഫമല്ല.

മധുരയ്ക്കും ആശികയിലെ മകനക്കള സേവിച്ച് മനസ്സ് വിഷമിക്കും. മധുരയ്ക്കും ആശികയിലെ മകനക്കള സേവിച്ച്

പാമ്പ് മിഴികൾ തിരയുന്നുവോ? ശരറാന്തൽ ചിരികൾ ഉണരുന്നുവോ? വേഴാമ്പൽ മിഴി

ഓക്കെ.

ഒന്ന്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹരിചരൺ പാടിയത് ചിത്രം ഉസ്താദ് ഹോട്ടൽ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: ഇപ്പോൾ കൊട്ടിയൂർ ഒറ്റപ്പിലാൻ സ്ഥാനികൻ സംസാരിക്കുന്നു.
1: എൻ്റെ പേര് മനങ്ങാട് കാർക്കുന്നു. എൻ്റെ ഒറ്റപ്പിലാൻ സ്ഥാനികന് നമ്മുടെ ഈ തലമുറ ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ 5-ാം അവരാണ് നമ്മളെ അറിവിൽ. നമ്മുടെ കാരണന്മാർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാലികാശിൻ്റെ അടിവാരായിരുന്നു കാരണന്മാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആണ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിച്ചേരിൻ്റെ ഇങ്ങ് മുകളിൽ ഫോറസ്റ്റ് കാട്ടിൽ അവിടെ ഇതായിട്ട് ഇങ്ങനെ ഈ കടവനത്തിലൂടെ ഇങ്ങനെ ചെന്നപ്പോൾ മൃഗങ്ങളെ അമ്പും വില്ലടിച്ചിട്ടാണ് ചെന്ന് കയറുമ്പോഴാണ് കൂടുതലായിട്ട് കാൽപ്പാട് കണ്ടപ്പം എവിടെയും വെച്ച് കാണുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോഴാണ് കത്തമ്പന് മൂർച്ചയില്ലാതെ. അപ്പോൾ അത് മൂർച്ചയില്ലാത്തത് കൊണ്ട് കല്ലിനിങ്ങനെ ഒരച്ചപ്പം രക്തം വന്നു തിരിച്ചപ്പോൾ പാൽ വന്നു. ആ കല്ല് പിന്നെ ഒറ്റയ്ക്ക് ആണ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് ഇവിടെ ഈ വരുമ്പോഴാണ് കല്ല് ഊരി തോളയിൽ നിന്ന് അവിടെ വീണു. വീണപ്പോൾ പിന്നെ എടുക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റാതെ അന്നേരത്തെ ഇത് പറഞ്ഞ് ഇവിടെ വായുവിൽ വെള്ളം കൊണ്ട് 1001 പ്രാവശ്യം ഒഴിക്കണം എന്ന് പറഞ്ഞു. 1000 പ്രാവശ്യം കാട്ടാലയിൽ കൊണ്ടുവന്നിട്ട് വെള്ളം ഒഴിച്ച് പറഞ്ഞ് നിർത്തി. ഒരാൾക്കൊണ്ട് ഇതാവില്ല, ഈ ജാഗം നടത്തുന്ന സ്ഥലമാണ് വായുവിൽ അവിടെ നിന്ന് പറയാണ്. അതിനാണ് ഇവിടെ 308 അവകാശക്കാരെ വരുമ്പോൾ കാരണം നമുക്ക് വേറെ ആളെ കൂട്ടാം എന്ന് അവിടെ നിന്ന് പറഞ്ഞു. അതിന് പറഞ്ഞപ്പം ഈ വിവരങ്ങൾ അന്നത്തെ രാജാവറിനുള്ള കാലത്താണ് രാജാവോട് ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ആ കല്ല് നമുക്ക് കൊണ്ടുപോയാൽ പറ്റുള്ളൂ എന്നുണ്ട്. അവിടെ നിന്ന് ആനേനെ കൂട്ടി വന്നു. ആനേനെ കൂട്ടി വന്നപ്പം ആ കല്ല് എരിമണിക്ക് പോലും ആന പിടിച്ചപ്പം എരിമണിക്ക് പോലും നീങ്ങില്ല, അനങ്ങില്ല. അവിടെയാണ് ഇവിടെ പൂജാകർമ്മങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 308 അവകാശക്കാർ ഇവിടെ വരുമ്പോൾ കാരണം. അതുപോലെ ആണ് നമ്മൾ മുൻപന്തിയിൽ എല്ലാ കാര്യങ്ങളും അത് ചെയ്യണം. നമ്മൾ ചെറുപ്പം മുതലേ പിന്നെ ഇവിടെ കാരണന്മാരെ ഒന്നിച്ചാന്ന് അന്ന് ഇവിടെ വന്നിട്ട് പോർട്ടലും ഇവിടെ ഈ കൊട്ടിയൂരവിടെ സ്റ്റേക്കും കൂപ്പിയാലും ഞങ്ങൾ വെച്ചിട്ട് അന്ന് പിന്നെ 61 20 വയസ്സ് നമുക്കുണ്ട്. അങ്ങനെ പിന്നെ ഈ ഇവിടെ വന്ന് പൊൻകൃഷി ചെയ്തു ആണ് അച്ഛനും അമ്മയൊക്കെ താമസം അങ്ങാണ്. പൊൻകൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് മറ്റിവിടെ ഈ മലേൻ്റെ അപ്പുറം ആണ് കൂനമ്പാളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ ഈ മഞ്ഞളമ്പറത്തിൻ്റെ ഇപ്പുറത്തെ ചങ്ങോ എന്ന് പറയും, അവിടെ കുറച്ച് സ്ഥലമായിട്ട് ആദ്യമാണ് അവിടെ ആയിരുന്നു. അവിടെ നിന്ന് തന്നെ ആണ് കൂനമ്പാളക്ക് വന്നത്. അവിടെ വന്ന് താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെയാണ് താമസം. അതിനാണ് അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് ചെയ്യേണ്ടതുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഈ മണത്തനെ പോയിട്ട് അവിടെ കലശം വെക്കണം. ഈ പൊടിക്കളം എന്ന് പറയും, അവിടെ കലശം വെച്ച് അത് കഴിഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ അമ്പും വില്ലൊക്കെ അടിച്ചിട്ട് അവിടെ കർമ്മങ്ങളുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കൂനമ്പാളക്കെ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോരുമ്പോൾ നല്ല ദൈവത്തിൻ്റെ ഇതായിട്ടും നമ്മളെ ഗുരുകാരന്മാരെ എല്ലാം പ്രാർത്ഥിച്ചിട്ട് അവരും തേങ്ങക്കൊത്തും ഈ കള്ള് ഒക്കെ വെച്ച് വെച്ച് അവിടെ നിന്ന് ശരിക്കും മൊഴി കൊടുത്ത് അങ്ങനെയാണ്. പിന്നെ പോരുമ്പോൾ കുറേ പേരുണ്ടാവും വെറ്റലടക്കാൻ എല്ലാവർക്കും കൊടുത്ത് അങ്ങ് പോരുന്നത്. അതിനാണ് ഇവിടെ വന്ന് ഈ ആണ് നീരോന്നിടത്ത് എന്ന് പറയുന്നത്. അതിന് വന്നാൽ തന്നെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. പുറക്കത്തന്നെ പിന്നെ നമ്മൾ 10-20 ദിവസം നോമ്പ് ആണ് അന്ന് പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ പോകാൻ പറ്റില്ല. അത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ നെയ്പ്പാത്തി കൊടുക്കണം, വെള്ളപ്പാത്തി കൊടുക്കണം, കഴുകപ്പാത്തി കൊടുക്കണം, ഒമ്പേരെ കൊള്ളുന്നിടത്തുള്ള അങ്ങനെ ഇതാ ഓലച്ചൊട്ട് വെച്ചേക്കുന്ന ഇവിടെ 16 തണ്ട് കൊടുക്കണം. മേലേരിക്കുള്ള പൂജയ്ക്ക് ഉള്ള ആചാര്യൻ്റെ അടുത്ത് കൊടുത്ത സ്ഥലത്ത് തീപ്പെട്ടിക്കൊള്ളിക്ക് ഇതാട്ടി അത് വലിയ നടത്തണം. പിന്നെ ഇങ്ങനെ ഒരു ചാണം ഇട്ട് എല്ലാം ചേന്തി അടിച്ചിട്ട് ഓരോ കെട്ടാക്കും, വരലിൻ്റെ കെട്ടാക്കിയിട്ട് അത് അവിടെ പെരുമാളെ മൺസ്തർമ്മിൽ ആ പൂജ നടത്തണം. 16 കഷ്ണം ഇല കൊടുക്കണം. ഇങ്ങനെയുള്ള അവൻ അത്തും താളിയും കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ എല്ലാം അവിടെ പൂജയ്ക്കുള്ള സാധനങ്ങളും എല്ലാം അവിടെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.

0: അത് മോളെ ഇപ്പം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ നെയ്പ്പാത്തി അത് കൊടുത്തു. ഇനിയിപ്പം ആശുപത്രി ഇത് വരുമ്പോൾ നമുക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഇവിടെ തങ്ങണം. കലിശാട്ടമായിട്ട് എല്ലാം അക്കരെ കിടക്കും. അക്കരെ കിടന്നാൽ തന്നെ ഒരു ദിവസം ഇവിടെ ഇരുന്ന് ആണ് കോഴി കൂവുന്ന സമയത്ത് അവിടുന്ന് നമ്പീശിമാരെ നാല് പേര് വന്നിട്ട് അവിടെ താഴെ ഈ ഇടവാവിൽ അവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പാകം ഭക്ഷണം പാകം ചെയ്ത് പുഷ്പങ്ങളും ഇതെല്ലാം ചർമ്മൽ തീയും എല്ലാം ഇവിടെ തർപ്പള്ളി അവിടെ വെച്ചിട്ടെല്ലാം ചോദിച്ച് ചെമ്പും ചോറും നമുക്കുള്ളതാണ്. പശുവിലുള്ള ചെമ്പും ചോറ് പൂജിച്ച് അത് നമുക്കുള്ളത് ആണ്. ആശുപത്രിയിലുള്ള അവർ ചെമ്പും ചോറും വെച്ച് അവിടെ പൂജിച്ച് ആ ചെമ്പ് വെച്ച് രാജ്യം താഴോട്ടാക്കിയിട്ട് പിന്നെ അവർ പോകും. നമ്മൾ അപ്പോഴേക്ക് ഈ മലദേവത്തിൻ്റെ അവിടെ ഇവിടെയും പ്രാർത്ഥിച്ച് കാവിലും പ്രാർത്ഥിച്ച് തേങ്ങക്കൊത്തും അവലും കള്ളും ഒക്കെ ചെച്ച് കാട്ടാലയിൽ ഇങ്ങനെ അരച്ച് വെച്ചിട്ടാണ് മൊഴി ചൊല്ലി. ഇവിടെ മന്നഞ്ചേരി അവിടെ മലദേവത്തിൻ്റെ തറയുണ്ട്. ആ തറയിൽ വെച്ചിട്ടാണ് അവിടുന്ന് ഈ കരിശാലം വെച്ചിട്ടാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ആറ്റിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോകുമ്പോഴേക്ക് നമ്മൾ രണ്ടൊരു മൂന്ന് മണി ചിലപ്പം രണ്ട് മണി ആയിപ്പോകും. നേരത്താണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഈ മലദേവത്തിൻ്റെ നമ്മളെ ഗുരുകാരന്മാരെ എല്ലാം ഇതുപോലെ തേങ്ങക്കൊത്താവലും വെച്ച് അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആറുപേർ ചെയ്യുന്നോടെ മനസ്സന പോയിട്ട് അവിടെ കരിച്ചു വെക്കണം. ആട്ടപരിപാടി അവിടെ കൂട്ട പോതി എന്ന് പറയും. അതിനെല്ലാം കെട്ടി ചുറ്റി അതെല്ലാം അക്രമങ്ങൾ കഴിഞ്ഞ് ഇന്നലെ മാത്രമേ നമ്മളെ നോയിപ്പിക്കുള്ളൂ. പുറക്കം എന്ന് പറയുന്നില്ലേ, അന്ന് മുതൽ നോയിമ്പാണ്. ഇങ്ങനെയുള്ള എറിച്ചോ മീനോ മത്സ്യങ്ങളൊന്നും നമുക്ക് ഈ പച്ചക്കറി മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അന്ന് തൊട്ട് തീൻ്റെ ഒന്നും മറ്റുള്ള ആളെ ഇതായി വന്നാലത് ശരിയാവില്ല. അതിനാൽ അതാ ഓലച്ചോട്ട് അത് മുത്തപ്പം വരുവാണ്. ദക്ഷൻ്റെ തലയർത്ഥ എന്ന കാരണന്മാർ പറയുന്നത് അതിന് ആള് ഇതായിട്ട് ഇവിടുന്ന് ശിവൻ കോപം വന്നപ്പം വീരഭദ്രനെ ഇത് വിട്ട് ആണ് വീരഭദ്രനാണ് ഭൂമിക്ക് ചോട വന്നിട്ട് കാവിൽ അന്ന് പുറപ്പെടുന്നത്. കാവിൽ വന്ന് പുറപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് വാള് എടുത്ത് ഓടി വന്നിട്ടാണ് ദക്ഷൻ്റെ തല അർത്ഥം. തല അർത്ത് വാള് എറിഞ്ഞാണ് മുതിരേരി. അപ്പോൾ ആ വാള് വരുന്നതെന്ന് നമ്മൾ എളുന്നക്കെട്ടുകൾ മുങ്ങി കുടിച്ചിട്ട് പിന്നെ തറമൽ അവിടെ പോയി നിൽക്കണം. അവിടെ നിന്നിട്ട് ഇതെല്ലാം പിന്നെ മഴയിൽ നിന്നിട്ട് രണ്ടര മണിക്കൂർ നേരം അവിടെ തൊഴുതു പിടിച്ച് അവിടെ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ വാള് അങ്ങുന്ന് വന്ന് അക്കരെ വന്ന് എന്നിട്ടാണ് വിളിച്ച് ഇതായിട്ട് ഇവിടെ തറമൽ വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറിയിരിക്കുന്നു. അവർക്ക് പൂജ കഴിക്കാനുള്ള ഇതായിട്ടാണ് പുറകോട്ട് മാറി. പിന്നെ അവർ വിളക്ക് എല്ലാം വെച്ച് ഇതായിട്ട് ഇങ്ങനെ ആണ് പൂജ. അന്നാണ് പക്ഷികൾ പിന്നെ അവരാണ് പൂജയാകുന്നത്. അതുവരെ നമ്മൾ മഴയാണ് എത്ര വലിയ മഴയാണ് ഇങ്ങനെ കിടകട വരച്ച് വരച്ച് പോയി മഴ പെയ്തിപ്പോൾ ആചേരിയുണ്ട് ഇതുപോലെ പുറങ്കലേനുണ്ട്. അങ്ങനെ മൂന്ന് പേരാണ് നിൽക്കുന്നത് അവിടെ. മൂന്ന് പേരും വെള്ളത്തിൽ അടുമുങ്ങി കുടിച്ചിട്ട് പാടി ചെന്ന് തൊഴുത് പിടിച്ചിടും. വാള് ആട് വെളിച്ചം വരുന്നവരെ വരുമ്പോൾ നമ്മൾ മാറിയിരിക്കുന്നു പോയിരിക്കാനുള്ള ആ പിന്നെ അതെല്ലാം ഇതായിട്ട് അവർ പക്ഷേ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് അത്തും താളിയൊക്കെ കൊടുക്കണം. അതിൻ്റെ വ്യത്യാസം ഇങ്ങനെയുള്ള ചടങ്ങാണ്. അത്തും താളിയും 16 കഷ്ണരെ കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങാണ്.
1: കൊട്ടിയൂർ ഒറ്റപ്പിലാൻ സ്ഥാനികനാണ് ഇപ്പോൾ സംസാരിച്ചത്.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
1: ഏവർക്കും വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് മാധവിക്കുട്ടിയുടെ പുക എന്ന കഥ അവതരിപ്പിക്കുന്നു സി വി ഷീല.
2: അയാൾ ഭാര്യ വീട്ടിലെത്തിയപ്പോഴേക്കും നാട്ടുപ്രമാണികൾ അവളെ ഭംഗിയായി ദഹിപ്പിച്ചു കഴിഞ്ഞിരുന്നു. സന്ധ്യയ്ക്ക് തെക്കേ പറമ്പിൽ നിന്നും വെറും പുക മാത്രം ഉയർന്നുകൊണ്ടിരുന്നു, മനുഷ്യമാംസത്തിന്റെ മണവും. അയാൾ കോലായിലെത്തിയപ്പോൾ അവളുടെ വൃദ്ധയായ മുത്തശ്ശി എഴുന്നേറ്റു നിന്നു. ദാമോദര, അവർ തേങ്ങലോടെ പറഞ്ഞു, ഇത് ഇക്ക് അനുഭവിക്കേണ്ടി വന്നുല്ലോ. അയാൾ കോലായിൽ ഒരു തട്ടിക്കകത്തിട്ടിരുന്ന മരക്കട്ടിലിരുന്നു. അയാൾക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. എല്ലാം നടത്തിയിട്ട് ഇപ്പൊ പോയേയുള്ളൂ വല്യമ്മാൻ. എല്ലാ ചെലവും വഹിച്ചത് അവിടുന്ന് തന്നെയാ. പേറ്റുനോവ് തുടങ്ങിപ്പോ അവിടുന്ന് തന്നെ നേഴ്സിനെ പറഞ്ഞയച്ചു. പിന്നെ കാറിൽ ഡോക്ടറേയും കൊണ്ടുവന്നു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ലല്ലോ. മൂന്നാം ദിവസം തുടങ്ങിയ പനി, പിന്നെ ദണ്ണിളക്കത്തിലാ കലാശിച്ച്. ഗുരുവായൂരപ്പ, എനിക്കിതൊക്കെ കാണേണ്ടി വന്നുല്ലോ. ആ വൃദ്ധ വെറും നിലത്ത് ഇരുന്ന് കരഞ്ഞു തുടങ്ങി. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാ മതിയാർന്നില്ലേ? എൻ്റെ ഭഗവാനെ, ഈ കടും കൈ എന്തിനേ ചെയ്തത്? അയാൾ എഴുന്നേറ്റു കിണറ്റിൻ്റെ വക്കത്തേക്ക് നടന്നു. തൃശ്ശൂരിൽ വണ്ടി ഇറങ്ങി അവിടെ നിന്ന് ബസ് പിടിച്ച് അങ്ങാടിയിലിറങ്ങി അഞ്ചു നാഴിക വെയിലത്ത് നടന്ന് എത്തിയതായിരുന്നു അയാൾ. അയാൾ പാളയിലെ വെള്ളം പകുതിയും കുടിച്ചു തീർത്തു, ബാക്കി മുഖത്തൊഴിച്ചു. ദാമോദര, ഞാൻ കുറച്ച് ചായ ഇപ്പോൾ അടുപ്പത്ത് വയ്ക്കാം, മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. വേണ്ട, ഞാൻ അങ്ങാടിയിന്ന് കുടിച്ചു, അയാൾ പറഞ്ഞു. അയാളുടെ കറുത്ത മുഖം വെയിൽ തട്ടി തുടുത്തിരുന്നു. മുത്തശ്ശിക്ക് അത് കണ്ട് വീണ്ടും കരച്ചിൽ വന്നു. ഒന്ന് കാണാനും കൂടി അവൾക്ക് യോഗമുണ്ടായില്ല. എന്നാ ലീവില് വരിക എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവർ പറഞ്ഞു. ഓണക്കാലത്ത് ലീവ് കിട്ടുമെന്ന് വിചാരിച്ചു, ഒത്തില്ല, അയാൾ പറഞ്ഞു. എൻ്റെ ഭഗവാനെ, വൃദ്ധ പിറുപിറുത്തു. അകത്തു നിന്ന് ആ നിമിഷത്തിൽ ചെറിയ കുട്ടി ഉണർന്ന് കരഞ്ഞു തുടങ്ങി. അതാ കുട്ടി ഉണർന്നു, വൃദ്ധ പറഞ്ഞു. മുലപ്പാല് കുടിക്കാനായി യോഗമില്ല, ഞാൻ കുറേശ്ശെ പാല് ഗോകർണത്തിലാക്കി കൊടുക്കും, അതപ്പടി ഇറക്കും, എന്നാലും അതിന് ഈ യോഗം വന്നൂലോ. അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി, അയാളും പിന്തുടർന്നു. കുട്ടി മൂത്രം തളം കിട്ടിയ ഒരു പായയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വൃദ്ധ അതിനെ എടുത്ത് ജനവാതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇതാ ഈ വെളിച്ചത്തിൽ നോക്കിയാ, അവർ പറഞ്ഞു. സ്വന്തം രാജകുമാരി, പവൻ്റെ നിറം, എന്നിട്ടെന്തേ, ഒരമ്മയുടെ മടിയിലിരിക്കാൻ അതിന് യോഗമുണ്ടായില്ല. ആ വെളുത്ത നിറമുള്ള മുഖം അയാൾ നിർനിമേഷനായി നോക്കി നിന്നു. രാജകുമാരി, വൃദ്ധ വീണ്ടും പറഞ്ഞു, നോക്ക് ദാമോദര, ഇതിനെ കണ്ട ആരാ പറയുക കാശില്ലാത്തടത്തെ കുട്ടിയാന്ന്? അതിൻ്റെ യോഗം. അയാൾ മുറിക്ക് പുറത്ത് കടന്ന് ചെരുപ്പുകൾ ധരിച്ചു. വൃദ്ധ കുട്ടിയെയും കൊണ്ട് കോലായിലേക്ക് വന്നു. ഇതാ കുറച്ച് പണം, ഞാൻ വടക്കാഞ്ചേരിക്ക് പോവാണ്, അയാൾ പറഞ്ഞു. ഈ നിറഞ്ഞ സന്ധ്യക്കോ? വൃദ്ധ ചോദിച്ചു. അവർ പണമെടുത്ത് തൻ്റെ മടിക്കുത്തിൽ തിരികെ വെച്ചു. അയാളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. അത് അയാളെ പെട്ടെന്ന് ആ വീട്ടിൽ ഒരപരിചിതനാക്കി തീർത്തു. ദാമോദര, നാളെ പോയാൽ പോരെ? വൃദ്ധ ചോദിച്ചു. ലേ, കുട്ടി പെട്ടെന്ന് കരഞ്ഞു. അയാൾ തലയാട്ടിക്കൊണ്ട് പടികളിറങ്ങി. എന്നിട്ട് ആ വെളുത്ത കുട്ടിയെ തിരിഞ്ഞു നോക്കാതെ, ആ ചിതയെക്കൂടി തിരിഞ്ഞു നോക്കാതെ ധൃതിയിൽ നിരത്തിലേക്ക് നടന്നു.
1: മാധവിക്കുട്ടിയുടെ പുക എന്ന കഥയാണ് വായനാ വസന്തത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് സി വി ഷീല.
0: വായനാ വസന്തം, വായനയുടെ വസന്തകാലം.
1: അടുത്തത് മാധവിക്കുട്ടിയുടെ മറ്റൊരു കഥ അടുക്കള തീപിടിച്ച രാത്രി, അവതരിപ്പിക്കുന്നു സി വി ഷീല.
2: രാത്രി ഉറക്കത്തിൽ നിന്നുണർത്തി അമ്മ എന്നെ ധൃതിയിൽ കോണിപ്പടികൾ ഇറക്കി തെക്കിനിയിലെത്തിച്ചു. അമ്മമ്മയുടെ സ്വരം ചിലമ്പിച്ചിരുന്നു. ഉണ്ണി, കോലായിലേക്ക് പോണ്ട, ആമ ഇവിടെ ഇരിക്ക്. അടുക്കളയുടെ തട്ടിന് തീപിടിച്ചു, അമ്മമ്മ ഉച്ചത്തിൽ പറഞ്ഞു. എന്റെ ജ്യേഷ്ഠൻ ഉടനെ തന്നെ വടക്കേ കോലായിലേക്ക് ഓടി. ഉണ്ണി, ഉണ്ണി പറഞ്ഞാൽ കേക്കില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മമ്മ എന്റെ ജ്യേഷ്ഠനെ പിന്തുടർന്നു. വടക്കു പടിഞ്ഞാറേ കോണിൽ തീ ആളിക്കത്തിയിരുന്നു. ഓല ഉണക്കാൻ വെച്ചതാ, ചകിരിയും വിറകും ഒക്കെ ഉണ്ടായിരുന്നു. രാവിലെ കുളിക്കാൻ ചെമ്പില് വെള്ളം വെച്ചു, അങ്ങനെ തീ പിടിച്ചതാ, കലിനാരായണൻ നായർ പറഞ്ഞു. അയാൾ മുറ്റത്ത് അഞ്ചടി മാറി നിന്ന് തീ നാളങ്ങളെ ഉറ്റുനോക്കി. എത്ര തവണ ഞാൻ പറഞ്ഞെടുക്കണു അടുപ്പിലെ തീ സന്ധ്യക്ക് കിടത്തണമെന്ന്? ഞാൻ പറഞ്ഞ ആരും കേക്കില്ല.

0: മുത്തശ്ശി പറഞ്ഞു. നീ കേക്ക പോരെ, നാരായണൻ നായർ ചോദിച്ചു. അയാളുടെ കുറ്റിപ്പല്ലുകൾ ചുവന്ന വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഒട്ടും ക്ഷോഭിക്കാതെ ചിരിച്ചുകൊണ്ടേയിരുന്നു. തെക്കു പടിഞ്ഞാറേ പറമ്പിൽ നിന്ന് വള്ളിയും കൃഷ്ണനും മക്കളും എത്തിക്കഴിഞ്ഞിരുന്നു. മൂക്കത്ത് വിരൽ വെച്ചു നിന്നു വള്ളി. മകനായ അഞ്ചക്കാളൻ തീ കെടുത്തുവാൻ മരച്ചില്ലകൾ ഉപയോഗിച്ചു. ചിലർ വാഴ മുറിച്ചു തീയിനെ പ്രഹരിച്ചുകൊണ്ടിരുന്നു. അടുക്കളയിൽ ഇനി ഒന്നും ബാക്കിയുണ്ടാവില്ല, ദേവകി വിളിച്ചു പറഞ്ഞു. ഇക്ക കാണണ്ട മരിക കത്തണത്, ലക്ഷ്മി പറഞ്ഞു. നമ്മുടെ സാമ്പാർ വെക്കണ മരികയാ? ദേവകി ചോദിച്ചു. ചെരവ കത്തിപ്പോവരുത്, അത് ഇക്ക് നിർബന്ധ. ഇവിടത്തെ ചെരവേ പോലെ ഒരു ചെരവ ഈ ദേശത്തെങ്ങും കാണാൻ കിട്ടില്ല, കലിനാരായണൻ നായർ പ്രസ്താവിച്ചു. ഉണ്ണി കുറച്ച് മാറി നിൽക്കുവോ, തലയിൽ തീപ്പൊരി വീണാലോ, മുത്തശ്ശി പറഞ്ഞു. തീ ഉത്തരം കടിച്ച് കാർന്നു തിന്നുന്ന ചടപടാ ശബ്ദം എന്നെയും ജ്യേഷ്ഠനെയും വിസ്മയിപ്പിച്ചു. തീപ്പൊരി പറന്നുകൊണ്ടിരുന്നു. ഇങ്ങോട്ട് കേറി നിൽക്കുവോ കുട്ടികളെ, പറഞ്ഞാ കേൾക്കണില്ല എന്നുണ്ടോ, അമ്മമ്മ ഉച്ചത്തിൽ ചോദിച്ചു. അമ്മാമനും അമ്മയും വൈകിട്ടാണ് തീ കത്തുന്ന കാര്യം അറിഞ്ഞ് താഴത്തേക്ക് വന്നത്. അമ്മാമന്റെ മെതിയടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ കുട്ടികൾ കോലായിലേക്ക് കയറി. കെടുന്നുണ്ടിട്ടാ തമ്പുരാനെ, പേടിക്കണ്ട, അടുക്കളയുടെ മല്ല് കുറച്ച് കത്തി, അത്രയേ ഉള്ളൂ. കലി ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ വീടാകെ കത്തിയായിരുന്നേ, കൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ, മുത്തശ്ശി പറഞ്ഞു. നാരായണൻ നായരതാ മണ്ടുണു അടുക്കളയിലേക്ക്. അടുക്കളയിൽ അപ്പടി പോകയാ, ഈ പഹയൻ ശ്വാസം മുട്ടിച്ചാവൂലോ, ദേവകി സ്വന്തം ശിരസിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു. കലി ഇങ്ങു പോന്നോളാ, വെറുതെ ചാവാൻ നിൽക്കണ്ട, തീ കെടുത്താൻ വന്ന അയൽക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ചത്താ, നിങ്ങളുടെ കുട്ടി പഷ്ണിയാവില്ലേ കമ്മളെ, വള്ളി ചോദിച്ചു. അടുക്കളയിലെല്ലാം കത്തിക്കോട്ടെ, ആളപായം കൂടാണ്ടേ കഴിയണമെന്നേ ഞാൻ വിചാരിക്കണുള്ളൂ, അമ്മമ്മ പറഞ്ഞു. കലിനാരായണൻ നായർ പുകപടലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉച്ചത്തിൽ ചുമച്ചു. കലിക്ക് ശ്വാസം മുട്ടുണ്ട്, ജ്യേഷ്ഠൻ പറഞ്ഞു. അയ്യോ നാരായണൻ നായർ അതാ ശ്വാസം മുട്ടി ചാവണോ, ദേവകി നിലവിളിച്ചു. ചാവണമെങ്കിൽ ചാവട്ടെ, ആരും പറഞ്ഞില്ലല്ലോ അടുക്കളയിൽ കയറണമെന്ന്, കൃഷ്ണൻ പറഞ്ഞു. നാരായണൻ നായരെ പുറത്തേക്ക് കടന്നാട്ടെ, ഈ നിമിഷം പുറത്തേക്ക് വരണ, അമ്മമ്മ കോപത്തോടെ ഗർജിച്ചു. നാരായണ പുറത്തേക്ക് വരുവോ, അമ്മാമനും ഗർജിച്ചു. അടുക്കളയിൽ നിന്ന് കലി പുറത്തേക്ക് വന്നത് തൻ്റെ കൗപീനം മാത്രം ധരിച്ചുകൊണ്ടാണ്. തോർത്തുമുണ്ട് വീണുപോയി, ഇക്ക് കാണാനുമില്ല, അപ്പടി പുകയാ, കലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ നാലപ്പാട്ടെ ചിരവ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. ഇത് കുഞ്ചു ആശാരി ഉണ്ടാക്കിയതത്ര, ഇനി ഇമ്മാതിരി ഒന്ന് കിട്ടണമെങ്കിൽ ദേവലോകത്ത് പോണ്ടിയേരും, കലി ഞങ്ങളോട് പറഞ്ഞു.
1: ഇപ്പോൾ കേട്ടത് മാധവിക്കുട്ടിയുടെ അടുക്കള തീപിടിച്ച രാത്രി എന്ന കഥ, അവതരിപ്പിച്ചത് സി വി ഷീല.
2: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
3: തിരികെയാത്ര.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം,

സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7 മണിക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8 മണിക്ക് മധുര ഗീതങ്ങൾ. 9 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചാരു കസേര, ഇതിൽ തെക്കൻ പാട്ടിനെ കുറിച്ച് കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് ചിരിനേരം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഒരുവട്ടം കൂടി, നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 വായനാ വസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 8:30 കായികം. 9 മണിക്ക് ചിത്രപരിചയം. 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

കിടന്ന കടൽ

ಗರಿ ಗರಿ ಸರಿ ಗರಿ ಸನಿ ದಪ್ಪ ಮಗ ಧನಿ ಸಾ.

നിസ സരി സരി സരി സരി സരിഗ.

0: സീമാം അതിക്രമ്യ പാരമ്പരിക പ്രതിക്രിയാം ചാലയിത്തും ക്ഷമതാഞ്ചോ വികസിതവന്തഃ ഇതി. അയോധ്യായാഹ രാമമന്ദിരെ ദാന അർപ്പണ വിഷയ കഥിത അനിയമിതതാനാം അന്വേഷണം കുർവതാ ത്രിസദസ്യാത്മക വിശേഷ അന്വേഷണ ദലേന അദ്യ പ്രാരംഭിക അന്വേഷണ പ്രതിവേദനം പ്രസ്തുതം. ദലപ്രമുഖഃ ലക്നൌ ആയുക്തഃ വിജയ വിശ്വാസ പന്തഃ അതിരിക്ത മുഖ്യ സചിവായ ഗൃഹവിഭാഗസ്യ സഞ്ജയ പ്രസാദായ പ്രതിവേദനം സമർപ്പിതവാൻ. സംയുക്ത രാജ്യാമേരിക്കാദേശ ഭാരതസ്യ M777A2 അൾട്രാ ലൈറ്റ് ഹവത്സ് ഇത്യസ്മൈ ത്രിംശദധിക ദ്വിശത മില്യൻ US ഡോളർ ഇത്യസ്യ സസ്റ്റൈനേമെന്റ് പാക്കേജാഖ്യം പുടകം അഘോഷയത്. സാമാജിക പ്രസാരമാധ്യമേ ഭാരത അമേരിക്കാദേശസ്യ രാജദൂത സെർജിയോ ഗോർ ഇത്യേഷ അവദത് യത് ഭാരത അമേരിക്ക ദേശയോർമധ്യേ രക്ഷാസഹഭാഗിത്വം നിരന്തരം വർദ്ധമാനം അസ്തി. പ്രസ്താവിത വിക്രയ സമാപ്ത്യർത്ഥം ദേശ സജ്ജശ്ചാസ്തി. അദ്യ ഭാരതേന അമേരിക്കാദേശേന ച ഉച്ചസ്തരീയ വ്യാപാര വാർത്താഃ ആരബ്ധാഃ. അമേരിക്കാദേശസ്യ ശുൽക്കനീതൌ പരിവർത്തനാത് വർഷസ്യ പ്രാരംഭേ വാർത്തയാ നിശ്ചിതഃ ദ്വിപക്ഷീയ വ്യാപാര സന്ധേഃ പ്രാരൂപഃ ബാധിതഃ അഭവത്. തസ്യ സംരക്ഷണായ പുനഃ സന്തുലനായ ച ഏഷാ വാർത്താ ആയോജിത. നവദേഹല്യാം വാണിജ്യ ഉദ്യോഗ മന്ത്രി പീയൂഷ ഗോയലഃ അമേരിക്കാദേശസ്യ വ്യാപാര പ്രതിനിധിന ജേമിസൻ ഗ്രീർ മഹോദയന ഭാരതസ്ഥ അമേരിക്ക രാജദൂതേന സെർജിയോ ഗോർ മഹോദയേന ച സമം അമിലത്. ശിക്ഷക നിയുക്തി പരീക്ഷാ വികൃതി പ്രകരണ പ്രവർത്തന നിദേശാലയ ചെന്നൈ തിരുച്ചിരാപ്പള്ളി കോയമ്പത്തൂർ മധുരൈ നഗരേഷു അഷ്ടാദശ സ്ഥലേഷു അന്വേഷണം കരോതി. അന്തേ ക്രീഡാ വാർത്താഃ. ഫിഫ വിശ്വകപ്പ് ഇതി ക്രീഡായാം അർജന്റീനാദേശസ്യ താരകഭൂതഃ നായകഃ ലിയോനേൽ മെസ്സി ഇത്യയം വിശ്വകപ്പ് ക്രീഡായാഃ ഇതിഹാസേ സർവാധികം അഷ്ടാദശ ഗോൾസ് ഇതി ലക്ഷ്യവാപ്തിം കൃത്വാ ഇതിഹാസം നിർമ്മിതവാൻ. മെസ്സി ജർമ്മനദേശസ്യ മിറോസ്ലാവ് ക്ലോസേ ഇത്യസ്യ ഷോഡശ ഗോൾസ് ഇത്യഭിലേഖം അതിക്രമിതവാൻ. ഗതരാത്രോ സഞ്ജാതെ സൂപരാഖ്യേ സംഘർഷേ അർജന്റീനാദേശ അമേരിക്കാദേശസ്യ ഓർലിംഗ്ടൺ നഗരെ സ്വസ്യ ഗ്രൂപ്പ് ജെ ക്രീഡായാം ഓസ്ട്രിയാദേശം ദേശദലം ദ്വിശൂന്യാങ്കാന്തരാലേന പരാജിത്യ റൌണ്ട് ഓഫ് 32 ഇത്യസ്മിൻ സ്ഥാനം പ്രാപ്തവത്. അന്തേ ഹോക്കി ക്രീഡായാം ഭാരതീയ പുരുഷ ഹോക്കി ദലം അദ്യ FIH പ്രോ ലീഗ് ഇത്യസ്യ ഉദ്ഘാടന സ്പർദ്ധായാം ചിരപ്രതിദ്വന്ദിന പാകിസ്ഥാനേന സഹ ക്രീഡതി ഇതി വാർത്താഃ.
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 MW വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ P. നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും.

0: എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAGയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 MW വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of God's own countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ PC വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെൽ ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണയിക്കുകയാണ് ലക്ഷ്യം. ഈ 1-ാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യു എസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യു എസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം എംഎൽഎ എം വിൻസെന്റും നേമം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ സി ജി എച്ച് എസ് വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സി ജി എച്ച് എസ് ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൗൺ ഹാളിൽ 10 നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ എൻ പി എസ് സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും എൻ പി എസ് സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമ്മളൊക്കെ ആ സമയത്ത് അച്ഛൻ്റെ ഒക്കെ നിർബന്ധം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പശുവിനെ രാവിലെ കറന്നാൽ രണ്ടും മൂന്നും പശുവിനെ കറക്കാനുണ്ടാവും, വലിയ ബക്കറ്റിലാന്ന് കറന്നെടുക്കുക. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കണം
1: കുടിക്കാൻ.
0: അത് കുടിച്ച് ഓടി തകർത്ത് കുട്ടികൾ ഓടി തകർത്ത് വരുവയ്യ, എന്നിട്ട് വീണ്ടും കുടിക്കും. അപ്പോൾ ഈ കറക്കുന്ന സമയത്ത് നാല് മുലയിൽ ഒരു മുല പാല് അവിടെ വെച്ചു കൊടുക്കണം.
1: അങ്ങനെ മൂന്നേ നമുക്കുള്ളൂ,
0: മൂന്നേ നമുക്കുള്ളൂ, ഒന്ന് കുട്ടീൻ്റെ. അതായത് അവർക്ക് പ്രകൃതി ഉണ്ടാക്കിയ, നമുക്കല്ല, നമുക്കിതിൻ്റെ അവകാശമില്ല. നമ്മള് അത് കട്ടെടുക്കുന്നേ ശരി ചൂഷണം.
1: അപ്പൊ ഇങ്ങനെ കുടിച്ച് വയറ് നിറച്ച ഈ പശുക്കിടാവ് തൊടിയില് പറമ്പിലെ കുടിയിലേക്ക്
0: ഓടും
1: ഓടി കളിക്കാൻ കുട്ടികളുണ്ടായിരുന്നു.
0: കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പെങ്ങന്മാരുടെ മക്കളെല്ലാം ഓടി കളിക്കും, അങ്ങനെയുള്ള. പിന്നെ ഇത് എടിങ്ങും പോയി ഉറങ്ങിക്കളി, ആ സമയത്ത് എന്ത് ചെയ്യുന്നു, മണി കെട്ടിക്കൊടുക്കും.
1: അങ്ങനെ
0: അപ്പൊ ഒന്നാണ് മണിന്റെ വച്ച് അന്നേരം നമുക്ക്
1: യഥാർത്ഥത്തില് ഈ കുട്ടിക്ക് മണി കെട്ടുന്നത് അതിനുവേണ്ടി.
0: അത് കാരണം ഇത് എവിടെയും കാട്ടി പോയി കിടന്നുറങ്ങും, അതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാല് ഈ വേറെ ഈ രോഗം വരാനുണ്ടല്ലോ, കുളമ്പ് രോഗം, അതാണ് മെയിൻ ആയിട്ട് ഒരു പ്രശ്നം. കുളമ്പ് രോഗം അകിടുവീക്കം, ആലവൃത്തിയിലെ അകിടുവീക്കം വരും.
1: ശരി,
0: ആലവൃത്തിയിലെ അകിടുവീക്കം എന്ന് പറഞ്ഞാൽ ആല ഈ മുലയുടെ കണ്ണില്ലേ, അതിന്റെ ഉള്ളിൽ വിട്ട് അണുക്കൾ കയറിയിട്ട് പനി വന്നാ പോയി. അപ്പൊ അതിനെന്താ പറഞ്ഞാൽ ആല നല്ല വൃത്തിയായിരിക്കണം, പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം, അങ്ങനെയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ചളിയിലെല്ലാം കളിക്കുമ്പോഴാണ് ഈ കുളമ്പ് രോഗം. രണ്ട് കുളമ്പിന്റെ ഇടക്ക് സോപ്പെല്ലായിട്ടാകുമ്പോൾ കൈയിൻ്റെ ഇടക്ക് ഒരു പുണ്ണ് വരുന്നില്ലേ, അതുപോലത്തെ സംഭവമാണ്. അതിൻ്റെ ഇടക്ക് ഈച്ച പോയി മുട്ടിയിട്ട് പുഴുത്ത് അങ്ങനെയാണ് പുഴുവാന്ന്. അതിനന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നൊന്നല്ല. അപ്പോൾ ഒരു പശുവിന് രോഗം, കുളമ്പ് രോഗം വന്നിനെന്ന് പറഞ്ഞാൽ നമ്മളെ ആടെയുള്ള എല്ലാ കർഷകരും ചേർന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു മരുന്നെടുക്കാനുണ്ട്. അതായത് ജാതി മരുന്ന് എന്ന് പറയും. ജാതിൻ്റെ പേരില്ലേ, സാധാരണ ജാതി മരം തേക്ക്, അതിൻ്റെ നല്ല മൂത്ത വേര്, അതിന് വരിയുണ്ടാവും. ആ വരിയുള്ള വേര് മുറിച്ചെടുത്തിട്ട് ചെത്തും. ചെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിപ്സില്ല, കപ്പ ചിപ്സ് അതുപോലെ ചെത്തിയെടുത്തിട്ട് ഒരു മണ്ണിൻ്റെ കുടത്തിലിടും. എന്നിട്ട് കളിയിൽ സാധാരണ ഓരുള്ള കിള തുരന്ന് അതിൻ്റെ മേലെ തുരന്നിട്ട് അടിയിലും ദാരമുണ്ട്, അതായത് നമ്മളെ പുകയില്ലാതെ അടുപ്പ് പോലെ. പക്ഷേ അതിന് വെച്ചതിന് ശേഷം നേരെ കമുത്തി വെക്കും, ചിരട്ട വെച്ച്. എന്നിട്ട് ഈ കലത്തിൻ്റെ മേലെ തീയിടും, ഉള്ളിലല്ല, മേലെ തീയിട്ട് അത് നല്ല ചൂടാകുമ്പം ഇങ്ങനെ ഉറ്റി ഉറ്റി ഉറ്റി ഇതിന്റെ കറ വരും, വരുന്ന കറ ഇങ്ങനെ ഉറ്റും. അതാണ് ഈ കുളമ്പ് രോഗത്തിന് വെച്ച് കൊടുക്കുക.
1: ഈ കുളമ്പ് രോഗം ഒരു പശുവിന് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളതിന് പകരുമോ?
0: അത് പനി വന്നാലേ അങ്ങോട്ട് പോകും. അങ്ങനെയുണ്ട്, പനി വരും, അത് വൃത്തിയില്ലെങ്കിലാണ് വരുന്നത്, പൊട്ട് വന്നാൽ. അപ്പൊ നമ്മളെല്ലാം പശുവിനെ എന്താണെന്ന് പറഞ്ഞാൽ യൂക്കാറ്റ്സ് അത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഈ കുളമ്പിന് വന്ന് അത് വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് യൂക്കാറ്റ്സ് ഇട്ട് ഒറ്റിച്ചു കൊടുക്കുമ്പം എന്താകുന്നതാണ്, പുഴു പുറത്തേക്ക് ചാടും. ആടെയാണ് ഈ മരുന്ന് വെച്ചെടുക്കുന്നത്. അന്നല്ലാന്ന് പറഞ്ഞാല് നമുക്കെല്ലാം ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാല് ഈ നമ്മളടുത്തുള്ള പശുവിന് ഈ മരുന്ന് വേദനയ്ക്കു വെക്കുമ്പം ഒന്ന് തട്ടിയ കാല് പൊക്കി തരും, കാരണം അത്രയും സ്നേഹ. അതാണ് അതിന്റെ കടുപ്പം.
1: എന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഈ മരുന്ന് വെക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ ബോധ്യമുണ്ട്.
0: അതാണ് ഇപ്പം ചില ആളെല്ലാം കാലെല്ലാം കെട്ടി കറക്കുന്നില്ലേ, അത് തെറ്റാ. അതായത് അതിന് ചില ആൾക്കാർ ഇണപിടിച്ച് മാസങ്ങളായി അതാകുമ്പോഴാണ് ഈ നിക്കിളി വരും. ആ സമയത്ത് നമ്മളെ കറക്കാൻ വിടാണ്ട്, അപ്പൊ ആളെന്ത് ചെയ്യും, അതിന് കാല് കുടുക്കി പിടിച്ച് കെട്ടിയിട്ടിട്ട് കറക്കും,
1: ദ്രോഹിക്കും.
0: തെറ്റാത്, തെറ്റാണ്. മനുഷ്യന്മാരിൽ നിന്ന് എത്രയോ വ്യത്യസ്ത മൃഗങ്ങൾ. എന്താന്ന് പറഞ്ഞാല് ഒരു പശുവിന് അതിന് ഇണ പിടിച്ചു എന്ന് വെച്ചോ, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന വീട്ടിൽ കുട്ടനുണ്ടാവും, നല്ല ഉഷാറുള്ള കുട്ടൻ. ആ കുട്ടൻ പിന്നെ അതിന്റെ അടുത്ത് പോലും പോവില്ല,
1: പോവില്ല.
0: ആയി, അതാണ് മനുഷ്യരിൽ നിന്നും എത്രയോ വ്യത്യസ്ത മൃഗങ്ങൾ. മൃഗങ്ങളെ ശരിക്കും സ്നേഹിച്ചല്ലേ അതൊരു സുഖ, അങ്ങനെയുണ്ട്. അത് പട്ടിയായാലും ശരി, പശുവായാലും ശരി.
1: അപ്പൊ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വരുന്നുണ്ടോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവണം.

0: മനസ്സിലാവും.
1: അതിന്റെ പരസ്പരം സംസാരിക്കുന്നില്ലെങ്കിൽ കൂടിയും
0: അതിന് കുറെ ലക്ഷണങ്ങൾ ഉണ്ട്.
1: അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം യഥാർത്ഥത്തിലുള്ള ഒരു നല്ല പശുവിനെ വളർത്തുന്ന ആള്. അല്ലാതെ വെറുതെ പുല്ലും വെള്ളം കൊടുത്തു,
0: അതല്ല അതല്ല, അവരുടെ സ്വഭാവങ്ങൾ മനസ്സിലായി. എന്റെ അതായത് എന്റെ പീടിയ ഈ ആലേന്റെ തുറച്ച് മേലെയായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ആടുന്ന നിരപ്പല, അന്ന് നിരപ്പലിയാ ഷട്ടറല്ല, നിരപ്പലി ഇട്ടിട്ട് പീടിയ പൂട്ടുമ്പോ പശു കരിയും. എന്തിനാന്നറിയാം?

0: പ്രായം
1: പ്രായമായി മരിക്കും.
0: അച്ഛനൊന്നും അതങ്ങനെ മുമ്പൊന്നും കൊടുക്കാൻ വിടില്ല. പിന്നെ പിന്നെ അത് പലയാളും പറഞ്ഞ് പിന്നെ എടുക്കാൻ വരുമ്പം പിന്നെ നമുക്കിത് കാണാൻ പറ്റാത്തതുകൊണ്ട് അങ്ങ് കൊടുക്കും. അതാണ് അതിൻ്റെ, അതായത് മുമ്പ് വേറെ ഈ പശുവിനെ വിറ്റു, പശുവിനെ അച്ഛൻ ഒരാൾക്ക് വിറ്റു. ഈ പശു വണ്ടി കയറുന്നില്ല, കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഞാൻ കയറേണ്ടി വന്നു. അന്നേരം പശു അങ്ങോട്ട് കയറി. ആ വിശ്വാസം
1: ശരിക്കും നമ്മള് മൃഗമാണെങ്കിൽ കൂടിയും മനുഷ്യനോടൊപ്പം എത്രയധികം ഇണങ്ങി ചേർന്ന് ജീവിച്ച ഒരു പശു.
0: അതെ,
1: ആ പശുവിനെ അവസാനം ഗത്യന്തരമില്ലാതെ വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ
0: കുടുംബത്തിലും. അതെ, അത് അത് അതാണ് ഇങ്ങനെ വിറ്റ പശു പയ്യപ്പറമ്പിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഒരാൾ കൊണ്ടുപോയത്. അവിടെ അതിന് ശേഷം അതിന്റെ അടുത്തായിരുന്നു ഏട്ടൻ കല്യാണം കഴിച്ചത്. അപ്പൊ ഞാൻ ഏട്ടൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഈ പശു റോഡ് സൈഡിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്നെ കണ്ടു മുരണ്ടു. അപ്പോ ആ ഒരു ബുദ്ധി, അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് മനുഷ്യനേക്കാളും എത്രയോ ബുദ്ധിയുള്ളവരാണ് മൃഗങ്ങൾ. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി.
1: ഏതാണ്ട് ഇപ്പൊ എത്ര വർഷമായി പശുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട്?
0: പശുക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏകദേശം ഒരു 10-15 വർഷത്തോളമായി.
1: ഇപ്പൊ ആ ഒരു പഴയ ഓർമ്മകൾ മാത്രമേ
0: ഇൻട്രസ്റ്റ് തീർന്നിട്ടില്ല.
1: അവസരം കിട്ടിയാ
0: അവസരം കിട്ടാ ചെയ്യും ഉറപ്പായിട്ട്.
1: പക്ഷേ പുതിയ രീതിയിലുള്ള കൃഷി രീതിയോട്, ഇതുപോലുള്ള മൃഗപരിപാലനത്തോട് താല്പര്യമുണ്ടോ? ഈ കെട്ടിയിട്ട് വളർത്തുന്നതിനോട്?
0: കെട്ടിയിട്ട് അതായത് അത് തന്നെയുണ്ട്, അത്ര താല്പര്യം കുറവാണ്. കാരണം എന്താ, അതൊരു ഒരു അവരെ ശിക്ഷയാ ശരി. അത് അത് തന്നെ നമ്മളെ മാനസികമായിട്ട് തളർത്തും. അത് മോശം. കാരണം അത് ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ നടക്കും, പക്ഷെ അതൊരു ബിസിനസ്, അങ്ങനെ അങ്ങനെ ഉണ്ടാ പാടില്ല. പക്ഷെ അത് നടക്കൂല, പറഞ്ഞിട്ട് കാര്യമില്ല.
1: അതേ വഴിയുള്ളൂ.
0: അതേ വഴി, അതേ വഴി. വേറൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ പശു വളർത്തില്ലേ, അതായത് ഈ ഒരു പശു പ്രസവത്തിന്റെ മാസം, അതിങ്ങനെ പ്രസവിക്കാനാകുന്ന സമയം ശരിക്കും മനസ്സിലാവും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് അതിന്റെ പ്രകൃതം കാണുമ്പോൾ മനസ്സിലാവും.
1: അതിന്റെ
0: അകടെല്ലാം താഴ്ത്ത്, അതിന്റെ ഇരത്തുനിന്ന് ഒരു വെള്ളയെല്ലാം വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ തുണിയെല്ലാം ശേഖരിച്ചു. അങ്ങനെ അതിനെ പിന്നെ വേറെ എനിക്ക് കൊണ്ടുപോകില്ല. അങ്ങനെ ഒരു പ്രായമായ പശു ഉണ്ടായിരുന്നു, അതിങ്ങനെ പ്രസവിക്കാൻ കിടന്നിട്ട് തൈക്കൊണ്ടില്ലായിരുന്നു, തൈക്കൊണ്ടില്ലല്ലോ അന്ന് കെട്ടുക. അതിങ്ങനെ പ്രസവിക്കാൻ വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഞാൻ ഈ ഡോക്ടറിൽ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഒരു സഞ്ചിൻ്റെ അകത്ത് കൈയും തലയും ഒതുക്കിക്കൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുക. ആ സമയത്ത് ഇത് പ്രായമായല്ലോ, ശേഷിയില്ലാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്തു, ഈ ഡോക്ടർ എടുക്കുന്ന അതേ രീതിയിൽ അതിനെ വലിച്ചെടുത്തു. അത് പശു വളരെ സപ്പോർട്ടായിരുന്നു. അതിനുശേഷം എന്നാന്ന് പറഞ്ഞാൽ, ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഒരാവരണത്തിൻ്റെ,
1: അതെ,
0: അത് പ്രകൃതിയിൽ കുറച്ച് നിൽക്കുമ്പോൾ എന്താ കട്ടി കൂടും, പ്ലാസ്റ്റിക് പോലെയാവും. അതിന് മുമ്പായിട്ട് പശു എന്ത് ചെയ്താൽ കടിച്ച് നീക്കി കളയുക, അതിനൊന്നും സമയം കൊടുക്കില്ല. അപ്പം നമ്മൾ തുടച്ച് കളയും. പിന്നെ ഈ കുളമ്പുണ്ടല്ലോ, നമ്മളെ നാഗം പോലെ ഭയങ്കര മൂർച്ചയുള്ള, ആ കുളമ്പ് ഈ വരുന്ന സമയത്ത് ശരീരത്തിൽ കുത്തുന്നുണ്ട്. അതിനൊരു ആവരണം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ കുട്ടികളോളം പറഞ്ഞില്ല, നിന്റെ കുളമ്പ് നുള്ളിയിട്ടില്ലേ? ഒരു തരം മാംസമല്ല, പ്രത്യേക ഒരു സാധനം, മെഴുക് പോലത്തെ ഒരു സാധനം കൊണ്ട് അത് നിറച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം എന്നാൽ നുള്ളിക്കളയണം, നുള്ളിക്കളയണം. അത് ഒരു എക്സ്പീരിയൻസ്. അത് ഓവറായിട്ട് നുള്ളിയാ ബ്ലഡ് വരും. അപ്പം അത് അത് നുള്ളിക്കളയണം. അത് നമ്മൾ ചോദിക്കുന്നത് നിന്റെ കുളമ്പ് നുള്ളിയ ശരിയായിട്ടിടാൻ ചോദിക്കുന്നില്ല.
1: അതാണ്
0: അതാണ് അത് അങ്ങനെയുള്ള അങ്ങനെയുണ്ട്.

കേരളത്തിന് ഇന്ന് ഏറ്റവുമധികം പണം നൽകുന്ന കാർഷിക വിളകളിലൊന്നാണ് പൈനാപ്പിൾ. ആദായകരമായ കൃഷി എന്ന നിലയിലും കേരളത്തിലെ റബ്ബർ കൃഷിയെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്ന നിലയിലും പൈനാപ്പിളിനുള്ള പ്രാധാന്യം വലുതാണ്. ഉൽപാദനത്തിൽ പ്രതിവർഷം 400,000 ടൺ പൈനാപ്പിൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം അതിൽ 10% കുറവ് വന്നിട്ടുണ്ട്. കേരളത്തിൽ 40,000 ഏക്കർ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷിയുണ്ട്. കൃഷിയിടത്തിൽ വർഷം തോറും വർധനയും ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ പ്ലാന്റർമാർ അവരുടെ സ്ഥലങ്ങൾ പൈനാപ്പിൾ കൃഷിക്ക് പാട്ടത്തിനു നൽകാൻ തയ്യാറായതാണ് ഈ മാറ്റത്തിനുള്ള ഒരു കാരണം. വലിയ പൈനാപ്പിൾ തോട്ടങ്ങളും കർഷകരും ഇത്തരത്തിൽ മുന്നേറിയപ്പോൾ ചെറുകിട കർഷകർ കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുമുണ്ട്. വിലയിലെ അസ്ഥിരത, ചിലവിൽ വന്ന വർധന, വെള്ളപ്പൊക്കം എന്നിവയാണ് ചെറുകിടക്കാരെ പിന്നോട്ടടിച്ചത്. കൃഷിസ്ഥലത്തിന്റെ അളവിൽ വർധന വന്നപ്പോൾ ഉൽപാദനത്തിൽ കുറവ് വന്നതിന് കാരണങ്ങളുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചപ്പോൾ വിത്തിനായി തോട്ടങ്ങളിൽ നിന്ന് ചെടികളെടുത്തതും അസ്ഥിരമായ കാലാവസ്ഥയുമാണ് മുഖ്യം. ചൂടും മഴയും കൃത്യമായ തോതിൽ ലഭിക്കേണ്ട വിളയാണ് പൈനാപ്പിൾ. വർഷവും അതിനുശേഷമുള്ള ചൂടും ക്രമാതീതമായി വർദ്ധിച്ചത് വിളവിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പൈനാപ്പിൾ രംഗത്തെ പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് വിലയിലെ അസ്ഥിരതയും പഴം സൂക്ഷിക്കാനുള്ള പ്രയാസവും. ഇപ്പോൾ കേരളത്തിൽ കൃഷി ചെയ്യുന്ന പൈനാപ്പിൾ പൊതുവെ വേഗം നശിച്ചു പോകുന്ന പഴമുള്ള ഇനമാണ്. മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ട പൈനാപ്പിളിനാണ് വാഴക്കുളം പൈനാപ്പിൾ എന്ന ഭൂസൂചിക പദവി ലഭിച്ചത്. എന്നാൽ വ്യാവസായികാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട MD2 എന്ന ഇനം കൂടുതലായി കൃഷി ചെയ്യേണ്ടതുണ്ടെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. മൗറീഷ്യസിനെ അപേക്ഷിച്ച് ചീഞ്ഞു പോകാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാമെന്നതാണ് MD2 ഏറ്റവും വലിയ ഗുണം. പൈനാപ്പിൾ വിപണിയിലെ എക്കാലത്തെയും വലിയ വെല്ലുവിളിയാണ് പഴമുണ്ടായി നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ വിളവെടുത്ത് വിൽക്കണമെന്നത്. മൂപ്പെത്തിയാൽ ചെടിയിൽ പരമാവധി 4 ദിവസത്തിൽ കൂടുതൽ പൈനാപ്പിൾ നിർത്താനാവില്ല. മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ട പൈനാപ്പിൾ

0: വിളവെടുത്ത് പരമാവധി 12 ദിവസമാണ് സൂക്ഷിക്കാൻ കഴിയുക. എന്നാൽ MD2 ഒരു മാസം വരെ കേടാകാതെ സൂക്ഷിക്കാം. ഡൽഹി, കശ്മീർ പോലുള്ള വിപണിയിലേക്ക് ലോറികളിൽ കയറ്റിപ്പോകുന്ന പൈനാപ്പിൾ കേടാവാതെ ഒരു മാസം ഇരിക്കുന്നത് കർഷകനെയും കച്ചവടക്കാരനെയും സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. പഴച്ചാറിന്റെയും മധുരത്തിന്റെയും അളവ് മറ്റിനങ്ങളെ അപേക്ഷിച്ച് ഇതിൽ കൂടുതലാണ്. പുറന്തൊലിയുടെ കനവും അകത്തെ കൂഞ്ഞലിന്റെ വലിപ്പവും കുറവാണ്. പഴത്തിന്റെ ആകൃതിയും സംസ്കരണത്തിന് കൂടുതൽ അനുയോജ്യമാണ്. സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ളതിനാൽ കുറഞ്ഞ ചെലവിൽ കടൽമാർഗം കയറ്റുമതിയും സാധ്യമാണ്. ഗൾഫിലേക്ക് പോലും വിമാനമാർഗമുള്ള കയറ്റുമതിക്ക് കൂലിയിനത്തിൽ മാത്രം കിലോയ്ക്ക് 60 രൂപ വരുമ്പോൾ കടൽമാർഗമായാൽ ഇത് 6 രൂപയായി താഴും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന നിലക്കാണ് പുതിയ ഇനത്തെ പ്രോത്സാഹിപ്പിക്കാൻ കർഷകരുടെ ഇടയിൽ നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുന്നത്. പൈനാപ്പിൾ പൾപ്പ്, ജ്യൂസ്, കാൻഡി, ജാം തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ വിപണന സാധ്യത മുന്നിൽ കണ്ട് നിർമ്മിക്കാം. പൈനാപ്പിൾ വില കുറയുമ്പോഴാണ് സംസ്കരണ ഫാക്ടറികളും കമ്പനികളും അത് വാങ്ങി പൾപ്പാക്കുന്നത്. വർദ്ധിച്ച വിലയിൽ ഇപ്പോഴത്തെ ഇനം പൈനാപ്പിൾ വാങ്ങി സംസ്കരിക്കുന്നത് ലാഭകരവുമല്ല. MD2 ഇനം സംസ്കരണത്തെ ആശ്രയിച്ച് വിപണിയിൽ എത്തിക്കാവുന്ന ഇനമാണ്. പൈനാപ്പിൾ ഉൽപ്പാദനത്തിന്റെ നിശ്ചിത ശതമാനം ഈ ഇനമാവുകയും അത് വിപണിയിൽ എത്തുകയും ചെയ്താൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പൈനാപ്പിളിന്റെയും കയറ്റുമതി മെച്ചപ്പെടും. കമ്പനികൾക്കും ഫാക്ടറികൾക്കും ലാഭകരമായി പ്രവർത്തിക്കാനുമാകും. പൈനാപ്പിളിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ടെട്രാപാക് ജ്യൂസ് വിപണിയുടെ വർധന, പഴങ്ങൾ ശീലിക്കുന്ന ഭക്ഷണ സംസ്കാരം, ചൂടും ശീതളപാനീയങ്ങളുടെ വിൽപ്പനയും കൂടുന്നത് എന്നിവ പൈനാപ്പിളിന്റെ വിപണി സാധ്യത കൂട്ടുന്നുണ്ട്. ഓരോ വർഷവും പൈനാപ്പിളിന്റെ ഡിമാൻഡ് 10% കണ്ട് വർദ്ധിക്കുന്നു എന്നാണ് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. ഡൽഹി മാർക്കറ്റിൽ 10 വർഷം മുൻപ് പ്രതിദിനം 20 ടൺ വിറ്റിരുന്നത് 300 ടൺ വരെ വിൽക്കുന്നു എന്നതാണ് മറ്റൊരു കണക്ക്. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും 50 വീതം മാർക്കറ്റുകളിൽ വാഴക്കുളം പൈനാപ്പിൾ വിൽക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികൾക്ക് കേരളത്തിൽ നിന്ന് തിരിച്ചുള്ള ലോഡ് നൽകുന്നത് പൈനാപ്പിൾ വിപണിയാണ്. കേരളത്തിലേക്കുള്ള ലോറിക്കൂലിയിൽ വലിയ കുറവ് വരുത്തുന്നുണ്ട് പൈനാപ്പിൾ. ഇത് നമ്മുടെ ആഭ്യന്തര ഭക്ഷ്യവിപണിയിൽ വിലവർധനയെ ലഘൂകരിക്കുന്നു. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളിൽ ഏറ്റവും ശുദ്ധമായതും കീടനാശിനിയില്ലാത്തതുമായ പഴമാണ് പൈനാപ്പിൾ എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
4: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി ഹുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്?

0: മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്. ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്. ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്. ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. Thank you.

പ്രധാന വാർത്തകൾ. രണ്ടാം ഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമലാ മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ നാഫെഡ്

0: ഐ എൻ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. നാഫെഡ് .in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത് ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു.

0: ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യ മാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111-3030, 9496-974-141.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
2: ചിരിനേരം
1: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ 1986 പുറത്തിറങ്ങിയ രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
4: ഗുഡ് ഈവനിംഗ് ഡോക്ടർ.
5: ഗുഡ് ഈവനിംഗ്.
4: കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇന്നേ അതിന് സമയം കിട്ടിയുള്ളൂ.
5: ഈ ഡോക്ടർമാരെ കാണാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. ആവശ്യം തോന്നിയ ഉടനെ വരണം.
4: തടി അല്പ കൂടുതലാണ്.
5: അങ്ങനെ തോന്നില്ലല്ലോ.
4: അല്ല, കൂടുതലാണ്.
5: കുറയ്ക്കാം.
4: വയസ്സ് എത്രയായി?
5: വയസ്സോ?
4: എത്രയായാലും 27 പറഞ്ഞാൽ മതി. ഞാൻ അവരോട് അങ്ങനാ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മാധവം കുട്ടി, MD, ഇരുനിറം, വയസ്സ് 27, തടി അല്പ കൂടുതലാണ്.
5: അല്ല, നിങ്ങളറിയാം ഇവിടെ എന്താ ഇടപാട്?
4: ഞാൻ കല്യാൺ കുമാർ, കമ്പ്യൂട്ടറൈസ്ഡ് യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോ.
5: അത് ശരി, ബ്രോക്കറാണ് അല്ലേ?
4: എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, അതിലൊരു ചീപ്പ്നെസ് ഉണ്ട്. മാരേജ് അസംബ്ലർ എന്നാക്കണം. ഐ എം എൻ എഡ്യൂക്കേറ്റഡ് യങ് മാൻ, SSLC. ഞാൻ സ്വയം കണ്ടെത്തിയ തൊഴിലാണ്. സ്വാതന്ത്ര്യം തോക്കിൻ കുഴലിലൂടെയാണെന്ന് ആരോ പറഞ്ഞിട്ടുള്ളത് പോലെ കല്യാണം കമ്പ്യൂട്ടറിലൂടെ മാത്രം എന്ന് ഞാൻ പറഞ്ഞു. വിവാഹിതരാകാൻ പോകുന്നവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. അനുയോജ്യരായ ദമ്പതികളെ കമ്പ്യൂട്ടർ തെരഞ്ഞെടുക്കും.
5: വളരെ നല്ല കാര്യം.
4: ഡോക്ടർക്ക് പറ്റിയ ഒരു കേസ് എന്റെ തടഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ചാലേ. അനിതകുമാരി കുവൈറ്റിൽ നഴ്സാണ്, ഡോക്ടറാണെന്നാണ് പുറത്തു പറയാറ്. ഒരു 10-17 കൊല്ലത്തെ സർവീസ് കാണും.
5: അപ്പൊ ഒരു 10-35 വയസ്സാണോ? അല്ലേ,
4: കുറച്ച് കൂടുതലാണ്. കുറയ്ക്കാൻ കമ്പ്യൂട്ടറിന്റെ സഹായത്തിന്. ഉടനെ കല്യാണം നടത്തിയാൽ ഡോക്ടർക്ക് ഗൾഫിലൊരു ജോലി ഷുവർ. എല്ലാം കുറപ്പിക്കാം.
5: വേണ്ട,

0: എൻഗേജ്ഡാണ്.
1: റിയലി എൻഗേജ്?
0: ഏതാണ്ട്?
2: ഡോക്ടർ, ഒരു ചെറിയ പ്രോബ്ലം.
0: പറയും.
2: ഒരു 10 monies. Has a token of gratitude and has a loan to buy a computer. You know my hardships and troubles.
3: Vaanga macha vaanga vanda vaiya paathu ponga. Vaanga macha vaanga macha vaanga vanda vaiya paathu ponga.
2: Hi. Nalla features. Nalla height. Nalla shape. Kutti endha iduvare endha computer il padanje. എന്താ പേര് പറയൂ.
3: ദേവൂട്ടി.
2: എത്ര വയസ്സായി?
3: കാണുന്നത്രയൊന്നും ആയിട്ടില്ല.
2: അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എങ്കിലും
3: 24 ആയില്ല.
2: 24 മതി. വയസ്സ് കുറച്ച് പറയുന്നതാണ് കമ്പ്യൂട്ടറിന് നല്ലത്. നിങ്ങൾക്ക് പറ്റിയ ഒരു കേസ് എന്റെ കൈവശം. 27 വയസ്സുള്ള ഒരു ചെറുക്കാരൻ.
3: നിങ്ങൾ ബ്രോക്കറാ?
2: എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ. എന്റെ നമ്പറാണല്ലോ. നിങ്ങൾക്ക് അനുയോജ്യനായ പുരുഷൻ ഞാനാണ്.
3: ഒരു ബ്രോക്കറെ കല്യാണം കഴിക്കേണ്ട ഗതികേട് ഈ ദേവോട്ടിക്ക് വന്നിട്ടില്ല.
2: മാരേജ് അസംബ്ലർ. ഓഹ്, എന്റെ ദൈവമേ, ഞാനത് ആരോട് പറയും? ഉപനാമാര അപമാനം ഉണ്ടാക്കി.
4: എന്നെ ബ്രോക്കറേന്ന് വിളിക്കല്ലേ എന്ന് ആരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്റെ അനിയ. നിങ്ങൾ പരമ്പരാഗതമായി തന്നെ ബ്രോക്കർമാരാ. ഏ, നിന്റെ അച്ഛൻ ബ്രോക്കറായിരുന്നില്ലേ? നിന്റെ അപ്പൂപ്പൻ ബ്രോക്കറായിരുന്നില്ലേ? നിന്റെ അമ്മൂമ്മ ബ്രോക്കറിയായിരുന്നില്ലേ? നിന്റെ അല്ലേ?
5: പക്ഷേ അവരൊക്കെ 15 രീതിയിലാണ് ഈ തൊഴിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അതിനെ ആധുനിക രീതിയിൽ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി.
4: എന്ന് വെച്ചാൽ അലോപ്പതിയുമായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം.
5: അലോപ്പതി മുറുക്കാൻ പൊതി ഒന്നും അല്ല, കമ്പ്യൂട്ടർ.
4: അപ്പൊ ആയുർവേദമായിട്ട് ബന്ധമുണ്ടെന്നോ? അല്ല, ഇതുകൊണ്ടതാ മെച്ചം.
5: വൈദ്യർക്ക് വൈദ്യശാല നടത്തുന്നോണ്ട് എന്താ മെച്ചം?
4: എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നുള്ള പ്രതീക്ഷ.
5: അതേ പ്രതീക്ഷ തന്നെ.
4: അതെയോ?
5: എന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം കേരളത്തിൽ പ്രചാരം സിദ്ധിച്ചാൽ ഹ്യൂമൻ പവറിന്റെ സ്ഥാനത്ത് മെക്കാനിക്കൽ പവർ വരും. ഹ്യൂമൻ പവർ വിൽ ബി റീപ്ലേസ്ഡ് ബൈ മെക്കാനിക്കൽ പവർ. വൈദ്യർക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായി?
4: എല്ലാം മനസ്സിലായി. അനിയ, അനിയന്റെ അപ്പൂപ്പന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴിച്ചിലിന്റെ വിവരം എനിക്ക് നേരിട്ടൊന്നറിയാൻ. ഞാനും വരുന്നുണ്ട് വീട്ടിലേക്ക്.
5: വീട്ടിലോട്ട് വരണ്ട.
4: അതെന്താ?
5: അപ്പൂപ്പൻ ചത്തുപോയി.
6: രവി വള്ളത്തോൾ എഴുതിയ രേവതിക്കൊരു പാവക്കുട്ടി എന്ന നാടകത്തെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഭരത് ഗോപി, മോഹൻലാൽ, രാധ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് ജോൺ പോളാണ്. നിർമ്മാണം ഷാഹിദ് കോക്കർ, സിയാദ് കോക്കർ എന്നിവർ ചേർന്ന്.
5: അമ്മമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ?
7: ഒരു കാര്യം ചോദിക്കണ്ട.
5: ഇത് വൈദ്യശാല?
4: അല്ല, തള്ളുഷാപ്പ്. എന്താ വേണ്ടേ?
5: ഈ ബാലമ്മേന്റെ വീട്ടിലേക്ക് എങ്ങനെ പോവാ?
4: നടന്നും പോവാം, ബസ്സിനും പോവാം, സൈക്കിളിനും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം.
5: എനിക്ക് നാട് പോവാനാണേ.
4: എടോ മനുഷ്യ, ഈ നാട്ടിൽ ഒരുപാട് ബാലമേനന്മാരുണ്ട്. അതെ, ഇതിലേ പോയാൽ ഒരു ബാലമേന്റെ വീട്ടിലേക്ക്
5: പോവാം.
4: ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇതിലേ ഇതിലേ പോയാലും ഒരു ബാലമേന്റെ വീട്ടിലേക്ക് പോവാം. ഇത് ഏത് ബാലമേന്റെ വീട്ടിലേക്ക് നിനക്ക് പോണ്ടേ?
5: 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ആളാണേ.
4: ഓ, വാദം ഉണ്ടായിട്ടുണ്ടോ?
5: അതെനിക്കറിയില്ല.
4: എന്നാ വാദം ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിന് ചികിത്സിച്ചോണ്ടിരുന്നെ.
5: അപ്പൊ അതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്?
4: അതെ, അങ്ങനെ ചോദിക്കണം.
5: നമ്മ ആരാ?
4: താനെന്താ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടണേ?
5: ഞാൻ ശരിയാക്കാം.
4: താ എടുത്ത് കൈ പിടിച്ചോളൂ.
5: എന്റെ മൂത്തമ്മാവുണ്ടല്ലോ, ആ അമ്മാവന്റെ ജ്യേഷ്ഠന്റെ ഒരു മകനുണ്ട്. അവന്റെ ജ്യേഷ്ഠന്റെ ഒരു കുട്ടിയുണ്ടാവല്ലോ.
4: ആ കുട്ടിയുടെ അമ്മാവന്റെ മകന്റെ, അതായത് മകൻ.
5: അതെന്നെ.
4: അടുത്ത ബന്ധമാണല്ലോ. എന്തിനാണോ വെറുതെ? ഒരു കാര്യം ചെയ്തോളൂ, ഇതിലേ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് ദേ, ഇതിലേ അങ്ങോട്ട് പോയിക്കോളൂ.
5: വൈദ്യ തമാശക്കാരൻ.
4: തമാശക്കാരനല്ല, കാര്യമായിട്ടാ. ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ബാലേട്ടാ.
5: ബാലേട്ടനെ മനസ്സിലായില്ലേ?
4: ഇല്ല,
5: ശരിക്കൊന്ന് ആലോചിച്ചോക്കേ. ഇപ്പൊ പിടികിട്ടി ആ ആള് തന്നെ.

0: ഓർക്കാൻ ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുക.
1: ഇപ്പൊ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാലേ, സുഖമായിട്ട് കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ചീരിച്ചതാണേ, ദശാസന്ധി ഉള്ളൊക്കെ ഭയങ്കര വേദന, വെള്ളം ചൂടാക്കണം നിർബന്ധ. അകത്തായാലേ ആരാ ഇയാള്?
2: ഞാനും അതാ ആലോചിക്കുന്നത്. അയാൾ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെയാ, പക്ഷെ ഇയാൾ ആരാ?
3: എന്നിട്ടാണോ അകത്തേക്ക് വിടുന്നത്? ഞാൻ
2: വേണ്ട പിള്ളേ, ഇന്ന് എന്റെ മോള് വന്ന ദിവസമാണ്. ഇന്ന് ഏത് ചെകുത്താൻ വന്നാലും ഞാൻ തിരിച്ചയക്കില്ല.
4: ഭരത് ഗോപി, മോഹൻലാൽ, രാധ എന്നിവരെ കൂടാതെ മേനക, ലിസി, സുകുമാരി, ഇന്നസെന്റ്, ബഹദൂർ, ജഗദീഷ് ശ്രീകുമാർ, മാള അരവിന്ദൻ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു വേഷങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു.
5: നിങ്ങൾ ആരാ?
0: എന്നെ മറന്നോ?
5: മറക്കാൻ നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
0: എന്താ ഈ പറയണേ? ഈ ഒക്കത്തിരുത്തി എന്നെ ദേവുട്ടി പൂരം കാണാൻ കൊണ്ടുപോയത് ഇന്നാള് കഴിഞ്ഞതുപോലെ ഓർക്ക.
5: അല്ല ചേട്ടന് എത്ര വയസ്സായി?
0: എനിക്ക് വയസ്സ് 40.
5: എനിക്ക് 26.
0: അപ്പൊ പിന്നെ ഈ ഒക്കത്തിരുത്തി ദേവുട്ടിനെ ഞാനാവും പൂരം കാണാൻ കൊണ്ടുപോയി.
5: അല്ല എന്താ ഇപ്പൊ വേണ്ടേ?
0: എനിക്ക്
5: സൈക്കിൾ വേണം.
0: ദശാസന്ധികളിലൊക്കെ ഭയങ്കര വേദന, ചൂടുകളുണ്ടോ? ഒന്ന് കുളിക്കണം.
5: നല്ല തിളച്ച വെള്ളം ഉണ്ട് അടുപ്പത്ത്.
0: അതിന്റെ ഇപ്പൊ വല്ല ആവശ്യമുണ്ടോ ദേവുട്ടി? നല്ല ഫീച്ചേഴ്സ്, നല്ല ഹൈറ്റ്, നല്ല ഷേപ്പ്.
3: നിങ്ങൾ ആരാണോ?
0: എത്ര വയസ്സായി?
3: 63. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ.
0: ഞാൻ കല്യാൺ കുമാർ, മാരേജ് അസംബ്ലർ. കുട്ടിക്ക് രാജകുമാരനെ പോലൊരു പയ്യനെ ഞാൻ ആധുനിക ശാസ്ത്ര സങ്കേതത്തിലൂടെ കൊണ്ടുവരും.
3: ഓ, അപ്പത്താൻ ബ്രോക്കറാണല്ലേ.
0: കുട്ടി അച്ഛനോട് പറയൂ, കല്യാണം കഴിപ്പിക്കുന്ന കുമാർ വന്നിരിക്കുന്നത്. പ്ലീസ് എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിക്കണം. കാരണം പഴയ ബ്രോക്കർമാരുടെ രീതി അല്ല എന്റേത്. കംപ്ലീറ്റ് ഇലക്ട്രോണിക് സിസ്റ്റം.
2: ഇലക്ട്രോണിക് സിസ്റ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ.
0: ഈ വിഷയത്തെ കുറിച്ച് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ തൊഴിൽ തിരഞ്ഞെടുത്തത്. കമ്പ്യൂട്ടറിലൂടെ നടക്കുന്ന ഒരു വിവാഹ ബന്ധങ്ങളും ഒരു കാരണവശാലും തകരാറില്ല. കാരണം മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് കമ്പ്യൂട്ടർ നടത്തുന്നത്. സ്ത്രീക്കോ പുരുഷനോ ഷൈസോഫ്രീനിയ, സോംനാംബുലിസം, അക്യൂട്ട് മെലങ്കോളിയ, ഹൈഡ്രോഫോബിയ എന്നീ മനോരോഗങ്ങൾ ഉണ്ടെങ്കിൽ അതേ മനോരോഗങ്ങളുള്ള സ്ത്രീയുമായോ പുരുഷനുമായോ മംഗല്യ ചരടിൽ കോർത്തുവിടാം. ദാമ്പത്യം ശുഭമായി. വധുവിന് അനുയോജ്യനായ വരനെയെ കമ്പ്യൂട്ടർ തിരഞ്ഞെടുക്കൂ. വിദേശത്തൊക്കെ ഈ രീതി ഫോളോ ചെയ്ത് വളരെയധികം വിജയിച്ചിട്ടുണ്ട്.
2: പക്ഷേ അവിടെയൊക്കെ ആണല്ലോ ഈ വിവാഹ മോചനങ്ങൾ കൂടുതൽ നടക്കുന്നത്. അതെന്താ?
0: അത് അതൊരു പക്ഷേ യന്ത്ര തകരാറുണ്ടായിരിക്കും.
2: കുറച്ച് കഴിയട്ടെ, അവൾ വന്നതല്ലേ ഉള്ളൂ, സാവകാശമായിട്ട് നമുക്ക് ആലോചിക്കാം.
0: മതി, അതിനിടയ്ക്ക് അലവലാതി ബ്രോക്കർമാരെ ഇടപെടുത്തി സാറിന്റെ സ്റ്റാറ്റസ് കളയരുത്. ഞാൻ ഇടയ്ക്ക് മുറയ്ക്കും വന്ന് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം. കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് വേണമല്ലോ. ദമ്പതികൾക്ക് ശോഭനമായ ദാമ്പത്യ ജീവിതം സംഭാവന ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സർ?
2: ഉണ്ടുണ്ട്, വേണ്ടോളം ഉണ്ട്.
0: അത് മതി സർ, ഇത് മതി.
6: അനിയായിന്നേ, അപ്പഴേ അതേ
7: വണ്ടി വിടണ്ട.
6: എനിക്ക് ഉച്ചക്ക് മംഗലത്ത് ബാലമ്മന്റെ വീട്ടില് ഊണ് കഴിക്കാൻ പോകേണ്ടതാ. അപ്പൊ ഞാൻ ചെല്ലാതെ അവരെ അല്ലേ ഇടുകയില്ല.
7: ഇല്ല, അധികം താമസിക്കാം.
6: അതെ,
7: അമ്മാവനെ ആയുർവേദം മതി എന്ന് നിർബന്ധമാ. അതുകൊണ്ട് വൈദ്യരെ തന്നെ വിളിക്കാൻ.
6: അതേതായാലും നന്നായി, അല്ലെങ്കിൽ ഈ കാല തലവെപ്പ് കൊണ്ട് ഒരു ഗുണവും ഇല്ല.
7: അറിയാവുന്നവർക്കല്ലേ അതറിയാവൂ.
6: എനിക്ക് കാലിലൊരു ചെറിയ ആണി, അതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല.
7: നമസ്കാരം.
6: നമസ്കാരം. നമസ്കാരം.
7: ൂരാതെ
6: എങ്ങനെ അകത്ത് കയറുക? അതൊരു മര്യാദ കേടല്ലേ.
7: അമ്മാവ
6: സ്വല്പം അങ്ങോട്ട് മാറിയെന്നോളൂ. ആ കഷേരെടുക്കൂ, ഇരിക്കണം. ഇടൂ, എന്താ പൂരം കാണാൻ നിൽക്കുക? സ്വല്പം അങ്ങോട്ട് മാറി നിൽക്കൂ, രോഗി കാറ്റ് നിൽക്കാൻ പോകട്ടെ. മാറിക്കൂ, മാറിക്കൂ.
7: എന്താ സുഖം?
6: എന്താ അസുഖം? എന്റെ വൈദ്യരെ, ഈ കണ്ട കാലത്രയും ഒരസുഖം ഇല്ലാതിരുന്നാണ് പെട്ടെന്ന് പല വെട്ടിയിട്ട് ഒരു വീഴ്ച വീണു.
7: ചുറ്റി വളയ്ക്കാതെ
6: അസുഖം എന്താന്ന് വെച്ചാൽ മൂന്ന് വാചകത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
7: വൈദ്യരെ,
6: വന്നു ഇരുന്നു

0: വീണു. അത് ശരിയായില്ലല്ലോ.
1: മിനിഞ്ഞാന്ന് ഇവിടെ വന്നു, ഒന്നിരുന്നു, പിന്നെ വീണു.
0: അതും ശരിയായില്ല, നിങ്ങൾ തന്നെ പറ.
2: ശ്വാസം വിടാനും ഉമിനീർ ഇറക്കാനും ബുദ്ധിമുട്ടായിരുന്നു.
0: അതാ വേണ്ടത്
3: വൈദ്യേ. വല്ല കഷായത്തിനോ കീ പിടിക്കാനോ എഴുതി തന്നിരുന്നെങ്കിൽ
0: ആരാ ഒരു പുതിയ വൈദ്യകലാനിധി?
3: ഞാനല്ല.
0: ഞാനല്ലല്ലോ.
3: അല്ല.
0: അപ്പൊ ഒന്നും മിണ്ടണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാ.
1: ഇവിടെ വരെ വന്നതിന് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ തന്നിട്ട് ഞാൻ ഞങ്ങളുടെ പറഞ്ഞയക്കുക.
2: എന്താ വൈദ്യരെ?
1: ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ബന്ധുക്കളെയും വിവരറിയിക്കുക. എന്നേ ഏത് മാവ വെട്ടണം വെച്ചാൽ ഇപ്പൊ തന്നെ സൗകര്യം നോക്കി വെക്കുക.
2: കച്ചമുണ്ടും രാത്രി തന്നെ മുമ്പായി.
1: ഏ ഒരു സംശയവും വേണ്ട, ഈ രോഗി 5 മിനിറ്റിനകത്ത് ഇളവവാസം പിടി.
3: വെറുതെ അല്ല തന്നെ കൊണ്ട് ആരും ചികിത്സിപ്പിക്കാത്തത്. ഏത് രോഗിയുടെ നാടി പിടിച്ചു നോക്കിയാലും അപ്പൊ താൻ പറയും ചത്തുപോകുന്നു.
0: അതിന്റെ ഒരു സിദ്ധിയാണെന്ന് വെച്ചോളൂ.
2: എന്നിട്ടാണോ താൻ ചത്തുപോകുന്ന പറഞ്ഞ സൈക്കിളക്ഷക്കാരൻ കുമാരൻ കാളക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത്?
4: അയ്യോ, താൻ മരിക്കും എന്ന് പറഞ്ഞവർ ആരെങ്കിലും ഇന്നേ വരെ മരിച്ചിട്ടുണ്ടോ?
0: അല്ല, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചിട്ടുണ്ട്, പക്ഷെ സ്വല്പം നീളം അത്രേ ഉള്ളൂ.
1: എനിച്ചവർ മരിക്കുമെന്ന് പറയാൻ തന്റെ ആയുർവേദം ഒന്നും വേണ്ട.
0: അതിനൊരു കാര്യമുണ്ട്, എന്റെ ആയുർവേദത്തെ പിടിച്ച് കളിക്കരുത്. അത് വേറെ കാര്യം. ഞാൻ പറയുന്നു ഈ രോഗിക്ക് ഇനി ചികിത്സ വേണ്ടെന്ന്. ഇയാളുടെ കാറ്റ് ദേ ഇപ്പൊ പോകും.
1: ചെരിപ്പില്ലാണ്ട് എനിക്കൊരു അട്ടി വെക്കാൻ പറ്റില്ല. ഓടുകയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഇലയിടുന്നതിന് മുമ്പ് എത്തണമെന്ന്
5: വിചാരിച്ചില്ല.
1: എനിക്കൊരു അബദ്ധം പറ്റി.
5: പറ്റി എന്ന് പറഞ്ഞാ മതി, അബദ്ധമായിരിക്കും. എന്താ പറ്റിയത്?
1: ഞാനേ,
5: ഞാൻ പറയാം.
1: ഒന്നിനെ ഞാൻ പറയാം, നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഞാൻ പറയാം.
5: ഇപ്പൊ ഞാൻ പറയുന്നത് വൈദ്യരെ കേട്ടാ മതി.
1: നിങ്ങൾ പറയൂ.
5: ഒന്നുകിൽ വൈദ്യരുടെ അടുത്തേക്ക് ആരെങ്കിലും ചികിത്സക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് വൈദ്യര് ചികിത്സക്ക് പോയിട്ടുണ്ടാവും.
1: അത് തന്നെ ഉണ്ടായേ. എനിക്കറിയാം, നമ്മുടെ രാഘവൻ കൈമൾക്ക് 1 മണിക്കൂറേ ആയുസുള്ളൂ. ഞാൻ നാടി പിടിച്ചു നോക്കി.
5: ഈ നാടി പിടിച്ചു നോക്കിയാ എങ്ങനെ ആയുസറിയാ?
1: അല്ലാതെ നിങ്ങൾ അലോപ്പതിക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
5: അങ്ങനെ അലോപ്പതിക്കാരെ കുറ്റം പറഞ്ഞോണ്ട് നിങ്ങൾ വലിയ ആളൊന്നും വേണ്ട.
1: അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അത് പറയണ്ടല്ലോ.
2: എന്റെ ഡോക്ടർ സാറേ, വെറുതെ വൈദ്യരെ ചൂടാക്കല്ലേ, അല്ലെങ്കിലേ ചൂടണ.
1: വൈദ്യരങ്ങനെ ചൂടാവൊന്നുമില്ല, ആയുർവേദത്തെ പിടിച്ച് കളിച്ചാൽ ഞാൻ ചൂടാവും. അതെ, ഞാനത് ചോദിക്കട്ടെ. മനുഷ്യന്റെ ആന്തരാളി വ്യൂഹത്തിൽ എത്ര നാടി ഞരമ്പുകളുണ്ട്?
5: എത്രയുണ്ട്?
1: 44,448. 48 അര.
5: അരെ? ഇതെന്താ ഈ അരനാടി വ്യൂഹം?
1: അരനാടി വ്യൂഹം എന്ന് വെച്ചാൽ അരയിലുള്ള ചെറിയ നാടി വ്യൂഹത്തിനെയാണ് അരനാടി വ്യൂഹം എന്ന് പറയുക. എന്താ ചിരിക്കണേ? എന്താ
5: ചിരിക്കണേ? വൈദ്യരെ, വൈദ്യർക്ക് കൊച്ചുകുട്ടികൾക്ക് കുളിക്കാനുള്ള എണ്ണ, അല്ലെങ്കിൽ വയസ്സന്മാർക്ക് തേച്ചു കുളിക്കാനുള്ള കുഴമ്പ്, ഇതൊക്കെ ഉണ്ടാക്കി പോരെ. വെറുതെ മനുഷ്യനെ മണക്കെടുത്ത് നിന്നെ.
1: ഞാനൊരു വൈദ്യ,
5: ഞാനൊരു ഡോക്ടറാണ്.
1: അല്ല, അത് പറയുന്നത് നമ്മൾ ആലോചിക്കാനായിട്ട് സംസാരിക്കുന്നതാണ്. ആയുർവേദത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
5: നിങ്ങൾ കണ്ടാൽ ഇങ്ങനെ, ഞാൻ തമാശ പറഞ്ഞാണ്.
1: ഞാനൊരു തമാശ പറഞ്ഞു.
5: വൈദ്യര് ഉണരിക്കൂ.
1: കുഴപ്പമൊന്നുമില്ല,
5: ഞാൻ മിണ്ടായിരിക്കാം. ആയിരിക്കും. എന്നാലും 44,408
1: അതെപ്പോഴപ്പല്ലേ.
6: 2 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത്. KJ യേശുദാസ്, KS ചിത്ര എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്.
0: ഒന്നും നിക്കുക, എവിടേക്കാ?
5: അകത്തേക്ക്. എന്താ?
0: നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല.
5: നിങ്ങളാരെ?
0: അതൊക്കെ പറയാം. അതെ, അദ്ദേഹത്തിന് 2 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളതാ. നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയാം, ഞാൻ അദ്ദേഹത്തിനോട് പറയാം. അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ.
5: അധികം സംസാരിക്കരുത് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? ആ ഡോക്ടർ ഞാനാ, മാധവൻ കുട്ടി. മനസ്സിലായോ?
7: കല്യാണ സമയ സാധനം, കൈകരികളും പ്രമാണം, അന്ത ഗൗരവ പ്രസാദം, നമുക്ക് പോന്നും. കല്യാണ സമയ
0: സാധനം,
7: പ്രസാദം, കല്യാണ സമയ സാധനം, കൈകരികളും പ്രമാണം.
0: എനിക്ക് ഇഡ്ലി എന്ന് പറഞ്ഞ ഒരു ആവേശ, ഒരു പ്രാന്ത.
7: അത് ഇഡ്ഡലി മാത്രമല്ല, കഴിക്കുന്ന വസ്തു എന്തായാലും പ്രാന്ത. അതുകൊണ്ട് ഒരു നേരം എത്ര ഇഡ്ഡലി തിന്നും.
0: കാര്യമായിട്ടാണോ? ഇവിടെ ഇപ്പൊ എത്ര ഇഡ്ഡലി ഉണ്ട്?
7: ഇവിടെ ഇപ്പൊ വീട്ടിലുള്ളവർക്കും ജോലിക്കാർക്കും ഉണ്ടാക്കിയതുണ്ട്.
0: എന്നാ അതൊക്കെ എടുത്തിട്ട് വരും. ഞാൻ ഇവിടെ ഇരുന്ന് അത് മുഴുവനും ഇവിടെ ഇരുന്ന് തിന്ന് കാണിക്കാം. പെറ്റുവെക്കണോ? പെറ്റുവെക്കണേ പറ.
7: പെറ്റുവെക്കാൻ വന്നിരിക്കുന്നത്? രാവിലെ വയ്ക്കും, ജോലിയൊന്നും ഇല്ലായിരിക്കും.
0: അല്ല, നമ്മുടെ സ്വത്ത് ഭാഗത്തെ പറ്റി

0: പാലേട്ടമെന്നും പറയണ്ടേ?
1: ഇല്ല. എന്താ?
0: അല്ല, രണ്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള മനുഷ്യനാ, ശ്രദ്ധിക്കുന്നത് നല്ലതാ. എപ്പോഴാ വീഴാന്ന് പറയാൻ പറ്റില്ല. അതിലും മുമ്പ് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം, ഇപ്പൊ ദേവുട്ടിക്ക് എന്ത് തരണം, എനിക്ക് എന്ത് തരണം, ഇതൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുന്നത് നല്ലതാ.
1: ആഹാ, അപ്പൊ ഇതാ മനസ്സിലിരിപ്പ്. പിന്നെ
0: ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ പോയി പറയണ്ട. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയി പറയാവൂ. അല്ല, ദേവുട്ടി അന്വേഷിച്ചു കേട്ടു.
2: എന്താ കാര്യം?
0: ഞാൻ ദേവുട്ടിയല്ല, ദാസിപ്പിള്ളയാ.
2: അതെയോ?
0: അല്ല, അപ്പൊ ദേവുട്ടി അന്വേഷിച്ചു കേട്ടു. ഇനി ബാലമ്മന് വല്ല പ്രത്യേകിച്ചും അസുഖം? അതൊക്കെ അവിടെ പോയി ചോദിച്ചോളൂ.
2: ചോദിക്കണെങ്കിൽ വന്നേ. നമ്മുടെ അസുഖം എങ്ങനെയുണ്ട്?
3: ഇപ്പൊ ഭയങ്കര വേദനയാണ്, ദശസന്ധിയുള്ളൊക്കെ
2: വേദനയാണ്. അതെ, കൂടിയിട്ട് കുറയുള്ളൂ, കുറഞ്ഞിട്ട് പിന്നെ കൂടും, പിന്നെ കൂടിയാ പിന്നെ ഒട്ടും കുറയേ ഇല്ല. അങ്ങനൊരു കുഴപ്പമുണ്ട് ഈ അസുഖത്തിന്. വാ, പോവാ.
3: കൂടിയിട്ട് കുറയുമ്പോ കുറയുമ്പോ എന്തിനെ കൂടുന്നത്?
2: കൂടുമ്പോ കുറയുമ്പോ കൂടുമ്പോ കുറയുമ്പോ. തനക്ക് കുറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെ, ഈ പൊട്ടം കുളിച്ചാൽ എണ്ണയുണ്ടല്ലോ, അത് തേച്ച് കുളിച്ചാ പിന്നെ ഒരു ചുക്കുണ്ടാവില്ല.
4: അയ്യോ, കാലുമാനിയ അല്ല കോണി.
2: പിന്നാരം ചോദിക്കുക, പോണോർന്നു
4: എന്താ കിട്ടിയോണ്ടോ?
2: ദേവുട്ടിന്റെ
4: ഡേ നിൽക്കണു.
2: എന്താ വൈദ്യരേന്നോ? ഇത്രയും തിരക്കുള്ള സമയത്ത് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്താ വൈദ്യര?
1: നാല് ദിവസമായി, വല്ലാത്ത
2: ഇളക്കം. എവിടെയാ
1: വയറ്റിളക്കം?
2: വിശപ്പുണ്ടോ?
1: തീരെ ഇല്ല.
2: ആ, തീരെ ഉണ്ടാവില്ല. ദാഹോ?
1: നല്ല ദാഹം.
2: ദാഹം കാണും. ഇല്ല, ഞാൻ അവിടെ തുപ്പിക്കോളാം. ക്ഷീണം ഉണ്ടാവില്ല?
1: ക്ഷീണോ? നല്ല ക്ഷീണം. എനിക്ക് നിക്കാൻ വയ്യ.
2: നിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഇവിടെ തുപ്പി, ഇവിടെ തുപ്പി. ഞാൻ എനിക്ക് പോടാ. ആ, ഞാൻ പിന്നെ രണ്ടു കൂട്ടം കഷായത്തിന് എഴുതി തരാം. പിന്നൊരു ലേശവും ഒരു കുഴമ്പും.
0: അല്ല, എന്തിനാ ഈ കുഴമ്പ്? വയറ്റിളക്കത്തിന് എന്തിനാ ഈ കുഴമ്പ്?
2: എടാ, നിനക്ക് ഈ ആയുർവേദത്തെ കുറിച്ച് വല്ല കൊണ്ടും അറിയാവോ? എടാ, ഈ കുഴമ്പേ പുറത്തു വരത്താനല്ല, അകത്തേക്ക് സേവിക്കാനാ.
0: ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നത്? കാര്യം
2: കണ്ടോണ്ടിരിക്കാലോ.
0: ആ, അങ്ങനെ കണ്ടോണ്ടിരുന്നാ മതി. മിണ്ണുണ്ടാട്ടോ. ഏ കുട്ടിയെ, എനിക്ക്
2: കുറിപ്പിടുന്നതിന് മുമ്പ് നാടി പിടിച്ചൊന്ന് നോക്കണം.
1: ചുമ്മാ നടക്കാത്ത കാര്യം പറയാതെ വൈദ്യരെ.
2: എന്താ, ഞാൻ നാടി പിടിക്കാണ്ട് കാണാവുണ്ടോ ദേവുട്ടിക്ക്?
1: പശുവിന്റെ വയറ്റിളക്കത്തിന് എന്റെ നാടി പിടിച്ച് നോക്കിട്ട് എന്താ കാര്യം വൈദ്യരെ?
0: പശുവിന്റെ വയറിളക്കത്തിനാണ് നിങ്ങൾ എന്നെ ഇവിടെ കൊള്ളുന്നത്? അതിനെങ്കിലും മൃഗരാത്ത വിളിച്ചാ പറയാമോ? നിങ്ങൾക്ക് അത് മൃഗരാത്ത ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടറെ. ആ മാതാവും കുട്ടിയെ വിളിച്ചത് നിങ്ങൾ എന്തെങ്കിലും ഏർപ്പാട്
1: ചെയ്യാൻ.
0: പിന്നെ ആയുർവേദത്തെ പിടിച്ച് കളിച്ചാണ്ടല്ലോ ഉള്ള കാര്യം. ഞാൻ
2: എന്താ വൈദ്യരെ, വാസിപ്പിള്ളേ, ദേവുട്ടി, ഇതെന്താണ്
0: പയ്യപ്പൊന്നല്ലേ? ജീവിക്കുന്ന വ്യക്തി എന്നെ ദേവുട്ടിയെ കൊണ്ട് ചെകിട്ട തടിപ്പിക്കാൻ ഇപ്പൊ ഒരു ശ്രമം നടത്തി.
2: ഞാൻ പുറത്തേക്കൊന്ന് പോവുക, വരുന്നുണ്ടോ? എനിക്ക് വക്കീലിനെ ഒന്ന് കാണും.
0: ഞാനില്ല,
2: ഇവിടെ നിന്നാ തടി കേടാവും.
0: എന്നാ ഞാൻ വരാം.
2: എന്നാ?
0: അയ്യോ, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ദിവസത്തിനകം ആ പശുവിന്റെ അസുഖം നിനക്ക് വരും, നിന്റെ വാഷ തിളകി പോവും. അല്ല, ഈ അയ്യപ്പമ്പിള്ള എവിടേക്ക് പോയേ?
1: പറഞ്ഞത് കേട്ടില്ലേ, വക്കീലിനെ കാണാൻ.
0: നമ്മുടെ സ്വത്തുഭാഗത്തെ പറ്റി പറയാനാവൂല്ലേ? എന്തെങ്കിലൊക്കെ എഴുതി വെക്കാണ്ടിരിക്കില്ല. അല്ല, നമ്മളല്ലേ ഈ വയസ്സ് കാലത്ത് അങ്ങോരം.
5: ഗുഡ് മോർണിംഗ്.
6: ഉറക്കമാണല്ലേ. ഹലോ സാർ.
0: മനസ്സിലായില്ല.
6: ഞാൻ കമ്പ്യൂട്ടർ.
0: കമ്പ്യൂട്ടറോ?
6: കമ്പ്യൂട്ടർ യൂണിവേഴ്സൽ മാരേജ് അലയൻസ് ബ്യൂറോയുടെ ഉടമസ്ഥൻ കല്യാൺ കുമാർ
0: എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല.
6: മാരേജ് അസംബ്ലർ.
0: കല്യാണം എന്ന് പറഞ്ഞത് മനസ്സിലായി, പിന്നെ അങ്ങോട്ട് ഒന്നും മനസ്സിലായില്ല.
6: അനുയോജ്യരായ സ്ത്രീ പുരുഷന്മാരെ, മനഃശാസ്ത്രപരമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മംഗല്യ ചരടിൽ കോർത്തുവിടുന്നവൻ മാരേജ് അസംബ്ലർ.
0: അപ്പൊ ബ്രോക്കർ?
6: എന്നെ ബ്രോക്കർ എന്ന് വിളിക്കരുത്, മാരേജ് അസംബ്ലർ എന്ന് വിളിച്ചാൽ മതി.
0: പിന്നെ ബ്രോക്കറെ,
6: അയ്യേ,
0: വന്ന നിലയ്ക്ക് വെറുതെ പോണ്ട. വയസ്സ് 40, നക്ഷത്രം മൂലം.
6: അത് വേണ്ട.
0: സ്വത്ത് എന്ന് പറയാൻ ഈ കാണുന്നതൊക്കെ
6: ഡേറ്റ് ഓഫ് ബർത്ത്?
0: കന്നി.
6: കന്നിയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി ജനിച്ച വർഷം.

0: കൊടുങ്കാറ്റുണ്ടായ കൊള്ള.
1: കൊടുങ്കാറ്റുണ്ടായ വർഷം
2: സാറെല്ലാം കണ്ടുപിടിച്ചോളാം.
3: കൊടുങ്കാറ്റ് സ്മാൾ പോക്സ്.
2: നൂറ്റി ഇരുപത്തെട്ട്. നിങ്ങൾക്ക് ബ്രഹ്മചര്യമാണല്ലോ കമ്പ്യൂട്ടർ വിധിച്ചിരിക്കുന്നത്.
0: എന്ന് വെച്ചാ
2: നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റില്ല
0: ഒരിക്കലും.
2: ഒരിക്കലും
0: ബാലേട്ടനെ കാണാനാണല്ലോ വന്നത്. അങ്ങേരോട് പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞാൽ. പിന്നെ നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട. നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞു ഒന്നും അവിടെ പറയണ്ട.
2: നമ്മളിപ്പൊ ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പറയത്തില്ല.
0: ബ്രോക്കർ ബ്രോക്കർ ബ്രോക്കർ ഒന്ന് നിക്കൂ.
2: എന്താ
0: ഡോക്ടർക്ക് എന്നോടൊന്നും തോന്നരുത്.
2: ഇല്ല
0: എനിക്കേ ഇപ്പൊ ഈ
2: എന്താ
0: ദശാസന്ധിയുള്ളൊക്കെ ഭയങ്കര വേദന.
2: ഇവിടെ ഈ കൈക്കോട്ട് കിട്ടോ
0: എന്തോ
2: തൂമ്പ പികാസ് മമ്മട്ടി ഏതെങ്കിലും.
0: പിന്നെ ഇഷ്ടം പോലില്ലേ ഇവിടെ
2: എങ്കിൽ അതേ ഏതെങ്കിലും ഒന്ന് എടുത്ത് ദിവസം ഒരു 4 മണിക്കൂർ വെച്ച് കിളക്കിയ ഈ ശരീരം ഒന്ന് ഇളകട്ടെ.
4: കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രമൊരുക്കിയിട്ടുള്ളത്. ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, മാള അരവിന്ദൻ, ബഹദൂർ, സുകുമാരി എന്നിവരുടെ നർമ്മ മുഹൂർത്തങ്ങൾ തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരികൾ സമ്മാനിച്ചു.
0: അമ്പലത്തിൽ പോണ്ടേ?
5: അതെ പോകുന്നുണ്ടല്ലോ.
0: ഒറ്റയ്ക്കാ?
5: അല്ല ഞാനും എന്റെ മോളും കൂടെ.
0: അത് തന്നെയാ ഞാനും പറയണേ.
5: ഏത്
0: ഈ മോള് ഇവിടെ വരില്ല വരില്ല എന്ന് എത്ര ശുംഭന്മാരാ പറഞ്ഞു കിടന്നേ. അവരുടെ മുമ്പിൽ കൂടെ നമ്മള് കുടുംബക്കാര് മോളെയും കൂട്ടി വെറുതെ അങ്ങോട്ട് നടക്ക, നാലാള് കാണട്ടെ.
5: ശരിയാ, പക്ഷേ ആസിപ്പിള്ള ഞങ്ങളുടെ കൂടെ വരണ്ട.
0: അല്ല അതെന്താണാവോ?
5: ഏതോ അമ്പലത്തിലേക്കായാലും എവിടേക്കായാലും വീട് അടക്കം പോകുന്നു. ശരിയാണോ? ഏ സ്വന്തക്കാരെന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വേണ്ടേ?
0: അയ്യോ ഞാൻ എന്തൊരു വിഡ്ഢിയ.
5: അതേലോ.
0: അപ്പൊ ഒരു കാര്യം, അമ്പലത്തിലൊക്കെ പോയി വിശേഷ പൂജയൊക്കെ കഴിച്ച് സാവകാശം ഇങ്ങോട്ട് വന്നാ മതി. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം.
5: മോളെ ദേവതി
0: എന്താ കുട്ടി ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇത്രയും നാളും ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നൊക്കെ വെറുതെ ആയിപ്പോയി. സ്വത്തുക്കളൊക്കെ മോളുടെ പേരിൽ എഴുതി വെച്ചേക്കാ. ഇയാക്കെ ഹാർട്ട് അറ്റാക്ക് അല്ല വരണ്ടേ, പിന്നെ പണ്ടാറ വസൂലി വരണം. എന്റെ വയലൊന്നും കേട്ടാണ്ടല്ലോ, പച്ചത്തറി വരണ വയല്. പള്ളനായര്
6: വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളേ, കടശി വരെ യാരോ.
0: കടശി വരെ നിന്റെ അച്ഛൻ. മനുഷ്യന് സമാധാനം വെച്ച് കിടക്കുമ്പോൾ അവളെ പാട്ടും കുത്തും.
1: അല്ല ബാസിപ്പിള്ള എവിടേക്കാ?
0: ആറ്റി ചാടി ചാവാൻ എന്താ പോരുണ്ടോ?
1: ഞാനില്ല
0: ഞമ്മനെ. ഏയ് അങ്ങോട്ട് പോവായിരിക്കും. ചെല്ല് ചെല്ല്, ഇപ്പൊ കിട്ടും. ഞാനേ ഇത്രയും നാൾ ഇവിടെ കിടന്ന് ഇറങ്ങിട്ടേ ഒരു 10 സെന്റ് ഭൂമി പോലും എഴുതി തന്നില്ല. ഈ നായര വിചാരായാലും വലിയ കൊമ്പത്താന്നാ. ഞാനേ തനി തറയാ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ബാലമേന എന്റെ ആരുമല്ല. ഞാനിവിടെ വന്നതേ എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചിട്ടാ. ഞാൻ വിചാരിച്ചില്ല ഇയാൾ ഇത്ര വലിയ നാറിയാണെന്നു. പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയണോണ്ട് എനിക്കൊരു വിരോധമില്ല.
2: താൻ ഇപ്പൊ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയുന്നോണ്ട് എനിക്ക് വിരോധമുണ്ട്.
0: ബാലമേനൻ മാത്രല്ല ഈ നാട്ടിൽ പണക്കാരായിട്ടുള്ളത്, വേറെ പണക്കാരി ഈ നാട്ടിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടു.
5: മാനേജ് അസംബ്ലറോ? വരൂ ഇരിക്കൂ.
1: ഇനി എന്നെ മാനേജ് അസംബ്ലർ എന്ന് വിളിക്കണ്ട, ബ്രോക്കർ എന്ന് വിളിച്ചാ മതി.
5: അതെന്താ?
1: നാട്ടിലുള്ള ജ്യോത്സ്യന്മാരും ബ്രോക്കർമാരും എന്തിനധികം രക്ഷകർത്താക്കൾ വരെ എന്റെ കമ്പ്യൂട്ടറിനെതിരായി സർ. നാടോടുമ്പം നടുവേ ഓടണാ മനസാക്ഷി പറഞ്ഞു സർ. അതുകൊണ്ട് ഞാൻ ബ്രോക്കർ എന്ന പേര് സ്വീകരിച്ചു.
5: ഇപ്പോ ജാതകത്തിലൊക്കെ വിശ്വാസമുണ്ടോ?
1: അയ്യോ എനിക്കിപ്പോ അതിലേ വിശ്വാസമുള്ളൂ സർ. എനിക്കിപ്പോ ദരിദ്ര യോഗമാണ് 3.5 വർഷം.
5: ഞാനിപ്പോ എന്താ വേണ്ടത്?
1: സാറിന്റെ മകളുടെ കല്യാണം കഴിഞ്ഞോ?
5: ഇല്ല.
1: എന്നാ ജാതക കുറിപ്പൊന്ന് കിട്ടിയാ ഒന്ന് നോക്കിച്ച് പറ്റിയ ബന്ധമൊന്നും ആലോചിക്കാമായിരുന്നു.
5: നോക്കാം.
1: പിന്നെ കല്യാണത്തിന് പാചകത്തിന്റെ കോൺട്രാക്ട് കൂടി ഇപ്പൊ ഞാൻ എടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള കാലം അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ?
5: ഉണ്ട്, വേണ്ടോളം ഉണ്ട്.
1: അത് മതി സാർ. സാർ തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി എടുത്തില്ല, 5 രൂപ.
4: 1986 March 8 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദ

0: ഭട്ടിനാണ്. ചിത്രസംയോജനം കെ രാജഗോപാൽ. കലാസംവിധാനം കൃഷ്ണൻകുട്ടി. ഡിസൈൻ കിത്തോ. കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നതും കോക്കേഴ്സ് ഫിലിംസ് തന്നെയാണ്. പ്രിയ ശ്രോതാക്കളെ, 1986 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം
2: ചിരിനേരം.
1: വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
3: ഏത് വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഡിയെ കവചമാക്കി കുളിയമ്പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹന് വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണു കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയ രക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
4: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്തു നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
5: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. റേഡിയോ മലബാർ.
1: റേഡിയോ മലബാർ 89.6 FM. സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് ഒരുപാട് പേരിവിടെ നമ്മളെ സ്റ്റുഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. എന്താ മോന്റെ പേര്?
1: എന്റെ പേര് ദേവാംശ്.
0: ദേവാംശ്, ആഹാ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: നാലാം ക്ലാസ്സിൽ.
0: നാലാം ക്ലാസ്സിൽ ഏത് സ്കൂളാ?
1: ശങ്കര.
0: ശങ്കര വിദ്യാപീഠം, മട്ടന്നൂര്.
1: യെസ്.
0: ഓക്കെ. ദേവാംശ് ആരെ പേരിട്ടെ?
1: സാധാ എല്ലാരും അമ്മയും അച്ഛനും.
0: അമ്മയും അച്ഛനും കൂടിയിട്ട്. എന്താന്ന് അർത്ഥം അറിയോ?
1: അർത്ഥറിയില്ല.
0: ഓക്കെ. പഠിക്കാൻ മിടുക്കനാണോ ആള്? കുഴപ്പമില്ലാണ്ട് പഠിക്കും അല്ലേ? പാട്ടൊക്കെ പാടാൻ ഇഷ്ടമുണ്ടോ?
1: പാട്ട് പാടാൻ അറിയില്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടം.
0: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. റേഡിയോയിലൂടെയുള്ള പാട്ടൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ
0: കേൾക്കാറുണ്ട്. സിനിമയോ?
1: സിനിമ അത്ര കേൾക്കില്ല.
0: പാട്ടാണ് ഇഷ്ടം. അപ്പൊ തിയേറ്റർ ഒന്നും പോയിട്ട് സിനിമ കണ്ടിട്ടേ ഇല്ല?
1: തിയേറ്റർ പോയി സിനിമ കാണാനുണ്ട്.
0: ഏതാ ലാസ്റ്റ് കണ്ട സിനിമ?
1: ലാസ്റ്റ് ഇപ്പൊ കണ്ടത്
0: ദൃശ്യം 3 കണ്ടോ?
1: ആ ദൃശ്യം
0: 3 കണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ?
1: ആ.
0: ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: ലാലേട്ടൻ.
0: അതുകൊണ്ടാണോ ദൃശ്യം 3 കാണാൻ പോയത്?
1: അതെ.
0: ദേവാംശിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ട്. ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ടിന്റെ പേരെന്താ?
1: സ്കൂളിലെ അബാൻ.
0: അബാൻ, ആഹാ, നല്ല പേരാന്നല്ലോ അബാൻ. ചുരുക്കിയിട്ട് എന്തെങ്കിലും വിളിക്കാറുണ്ടാ? അബാൻ തന്നെ വിളിക്കാറ്. ദേവാംശുന് എന്തെങ്കിലും വേറെ വെറൈറ്റി പേരുണ്ടാ? ദേവാംശു തന്നെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? അതെയാ. ഓക്കെ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയണമെങ്കിൽ ഞങ്ങൾ അത് പ്ലേ ചെയ്തു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എന്റെ അമ്മേന്റെ ജിമ്മിക്കി കമ്മൽ.
0: പാട്ട് പാടുന്നോ? ഇല്ല. എന്റെ അമ്മേന്റെ ജിമ്മിക്കി കമ്മൽ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓക്കെ. കളിക്കാനൊക്കെ ഇഷ്ടമാണോ? ഏത് കളിയാണ് കൂടുതൽ കളിക്കാറ്? ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ?
1: ഫുട്ബോൾ.
0: ഒരുപാട് ഫ്രണ്ട്സിന്റെ കൂടെയാണോ
1: കളിക്കുന്നത്? സ്കൂൾ ഗ്രൗണ്ടിന്ന്.
0: സ്കൂളിന്നാണ് കളിക്കുന്നത്?
1: ആഹാ.
0: അപ്പോ ഗോൾ അടിക്കാറുണ്ടോ?
1: അത്യാവശ്യം.
0: അത്യാവശ്യം അടിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? ഇല്ല. എത്ര ഗോൾ അടിച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ? എത്രയാണ്?
1: 3.
0: 3 ഗോൾ അടിച്ചിട്ടുണ്ട്. ആഹാ. നമ്മളെ വേൾഡ് കപ്പ് കാണാറുണ്ടോ? ഇപ്പൊ പഠിക്കേണ്ടയല്ല, ആയതുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? അത് രാത്രി സമയങ്ങളിലല്ലേ അല്ലേ ഫുട്ബോള്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം ദേവാംശു നമുക്ക് ജിമ്മിക്ക് കമ്മൽ എന്ന പാട്ട് കേൾക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല,
0: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ നല്ലൊരു പാട്ടാണ് ദേവാംശു ചോദിച്ചിരിക്കുന്നത്, ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം റേഡിയോ മലബാർ 89.6 FM.

0: ഇനി നമുക്കൊരു കൊച്ചു മിടുക്കി കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. എന്താ പേര്?
1: വൈകാശി.
0: വൈകാശി, ആഹാ, നല്ല പേര്. ദേവാംശി പറഞ്ഞ പോലെ തന്നെ ഒരു പേര് വൈകാശി. വൈകാശിക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ട് ഈ പേരിന്?
1: അർത്ഥം എന്നറിയില്ല.
0: അർത്ഥം എന്നറിയില്ല. അമ്മയുടെ പേരാണ്. വൈകാശിയുടെ വീട്
1: ചാമ്പാട്.
0: ചാമ്പാട്. ഇവിടെ ആരുടെ വീടാണ്?
1: അമ്മേന്റെ വീട്.
0: അമ്മേന്റെ വീട്. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: അച്ഛൻ, അമ്മ, ഏട്ടൻ.
0: ഏട്ടൻ എന്ത് ചെയ്യുന്നേ?
1: ഏട്ടൻ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കൊടുത്തു.
0: ആഹാ. എസ് എസ് സി ഒക്കെ കഴിഞ്ഞ് നല്ല മാർക്കുണ്ടോ?
1: 7+3.
0: ഓക്കെ. എവിടെയാ പഠിക്കുന്നേ വൈകാശി?
1: ഞാൻ പിണറായി.
0: പിണറായില്. എത്രാം ക്ലാസ്സിലാ?
1: 9.
0: ഓ, 9. ഓക്കെ. കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമായിരിക്കല്ലേ വൈകാശിക്ക്. പാട്ട് പാടാറുണ്ടോ?
1: പാട്ടൊന്നും പാടാറില്ല.
0: പാട്ട് പാടാറില്ലേ? പക്ഷെ പാടുന്ന പോലെ ഉണ്ടല്ലോ കാണുമ്പോ. സ്കൂൾ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഒന്നിനുമില്ല. ഡാൻസിനും പാട്ടിനും ഒന്നും?
1: ഡാൻസ് ഇങ്ങനെ കളിക്കലുണ്ട് ഇങ്ങനെ.
0: ഓക്കെ, അത്ര മാത്രം. കുറെ ഫ്രണ്ട്സ് ഉണ്ടാ?
1: 3 ഫ്രണ്ട്സ്.
0: വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടൻ എന്ന് പറഞ്ഞു. ചേട്ടന്റെ പേരെന്താ?
1: കാശിനാഥ്.
0: അമ്മയുടെയും അച്ഛന്റെയും പേര്?
1: അമ്മേന്റെ ഒരു ഷിജിനിയും അച്ഛനൊരു മഹേഷ്.
0: മഹേഷ്. എന്താ ചെയ്യുന്നവരൊക്കെ?
1: അമ്മ

0: താല്പര്യം? എനിക്ക് ആ സ്ഥലം കണ്ടാ കൊള്ളാം എന്ന് തോന്നിയ സ്ഥലം.
1: ഇനിയുടെ അങ്ങനെ താല്പര്യമൊന്നുമില്ല.
0: താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലത്ത് പോയി കൊള്ളാമെന്ന് തോന്നിയ സ്ഥലമൊന്നുമില്ല. ഒന്നുമില്ല. ഇവര് വിളിക്കുമ്പോ നമ്മൾ പോവന്നെ. അച്ഛനും അമ്മയൊക്കെ കൂടുമ്പോ അല്ലേ, ഒരു രസാണല്ലേ. ഓക്കെ, അപ്പോ റാറാറക്കമ്മ എന്നുള്ള പാട്ട് പാടുന്നോ? രണ്ടുപേരി
1: എനിക്കറിയില്ല, പാടാൻ
0: അറിയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഇനി നമുക്ക് മറ്റൊരു ചേച്ചിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ഷിംന.
0: ഷിംന ചേച്ചി എന്നാ വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല,
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഞാനും മൂന്ന് മക്കളും. ഹസ്ബൻഡ് ഇല്ല, ഇപ്പോ മരണപ്പെട്ടുപോയി.
0: മൂന്ന് മക്കളെ പേര്?
1: ധനശ്യാം, ദേവാംശ്, ദക്ഷ.
0: ദക്ഷ കുഞ്ഞു മകളാണല്ലേ? എത്ര വയസ്സായി ഇപ്പോ?
1: മൂന്ന് വയസ്സ്.
0: മൂന്ന് വയസ്സ്. മൂത്തയാൾ എന്താ പഠിക്കുന്നത്?
1: ശങ്കരയിലെ എസ് എൽ സി പഠിക്കുന്നു.
0: ആഹാ, വലിയ ദേവാംശ് നേരത്തെ നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ ഷിംന ചേച്ചി, പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഹോബി വീട്ടില്?

0: കുട്ടീനെ നോക്കിയിരിക്കലായിരുന്നു എത്രവരെ ഇപ്പോ അംഗൻവാടി പോകുന്നോണ്ട്
1: പ്രശ്നമില്ല. ഒറ്റക്കന്നെയാണോ വീട്ടിലെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
0: കുറേയല്ല, ഞാൻ ഒറ്റക്കന്നെ
1: ചെയ്യാറില്ല.
0: വീട്ടിലെത്തിയാലേ അച്ഛനും അമ്മയും
1: ഉണ്ടാവും. ഇപ്പൊ മൂന്ന് പേരും എവിടെ നിൽക്കുന്ന സ്ഥലം?
0: കല്ലൂര്.
1: ഏതാണ് ഏറ്റവും കൂടുതൽ ഫുഡ് പ്രിപ്പയറിംഗിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്?
0: ചപ്പാത്തി.
1: ചപ്പാത്തി എന്താണ്? പിന്നെ ബിരിയാണി ഒക്കെ തയ്യാറാക്കാറുണ്ടോ?
0: ബിരിയാണി അത്ര ഇതായിട്ടറിയാലും
1: വെക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ ചേച്ചി, ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നുള്ള പരിപാടിയാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്തുതരാം. സിനിമയൊക്കെ കാണാറ് ഇഷ്ടമുണ്ടോ?
0: ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. കാണാറുണ്ടോ പോയിട്ട്?
0: ആ ഉണ്ട്, തിയേറ്ററിൽ പോയിട്ട്.
1: തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
0: ലാസ്റ്റ് ദൃശ്യം.
1: ദൃശ്യം 3 ആണ് കണ്ടത്. ഇഷ്ടപ്പെട്ടോ സിനിമ? അപ്പൊ എന്താണ് ഹോബി എന്ന് പറഞ്ഞ്?
0: ഹോബി വായന.
1: വായന വായിക്കാറുണ്ട്. എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ?
0: ഇല്ല, ഞാന് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ട്യൂഷൻ എടുത്തിട്ടായിരുന്നു. KSRTC ജോലി കിട്ടിയായിരുന്നു, പിന്നെ പോകാൻ പറ്റിയില്ല ആ സമയം.
1: ഓ അത് ശരി. പിന്നെ എന്തേ പോകാം?
0: കല്യാണ ടൈം ആയതുകൊണ്ട് അത് ഒഴിവാക്കി.
1: അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് സീനിയോറിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? പോയിട്ടുണ്ടെങ്കിൽ
0: ശ്രമിക്കണം. ഇവരെ കുറച്ച് ഫ്രീ ആകാൻ വേണ്ടിയൊക്കെ ഫ്രീ ആകാൻ ശ്രമിക്കണം.
1: PSC എഴുതിയിട്ട് കിട്ടിയതായിരിക്കും.
0: അതെ അതെ.
1: കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? പിന്നെ എന്തില്ല,
0: ഫസ്റ്റ് ടൈം കിട്ടിയതായിരുന്നു.
1: ഫസ്റ്റ് ടൈം കിട്ടിയത്. ഓക്കെ ചേച്ചി, അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചു തരാം. പാട്ട് പാടാറുണ്ടോ?
0: ഇല്ല ഇല്ല ഇല്ല.
1: പാട്ടൊന്നും പാടാറില്ല. കേൾക്കാൻ ഇഷ്ടമാണ്?
0: ഭയങ്കര ഇഷ്ടമാണ്.
1: അന്തിപ്പൊൻവട്ടം.
0: പിന്നെ പൊൻവീണ, അതൊക്കെ നല്ല ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. ഇതിലിപ്പോ നമ്മള് പ്ലേ ചെയ്യേണ്ടത് അന്തിപ്പൊൻവട്ടം എന്ന പാട്ടാണ്. ഓക്കെ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി?
0: എന്റെ മക്കൾക്ക് വേണ്ടിട്ട്.
1: മക്കൾക്ക് വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു.

0: റേഡിയോ മലബാർ നാട്ടിലെ പാട്ടിൽ നമുക്ക് മറ്റൊരു അതിഥിയെ പരിചയപ്പെടാം. എന്താ പേര്?
1: ശോഭ.
0: ശോഭ, ശോഭേച്ചി എന്താ അങ്ങ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഒന്നുമില്ല.
0: ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഹസ്ബൻഡു ഞാനും.
0: ഹസ്ബൻഡിന്റെ പേര്?
1: കുഞ്ഞികൃഷ്ണൻ.
0: കുഞ്ഞികൃഷ്ണൻ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ആരും പോലീസിലായിരുന്നു.
0: പോലീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി.
1: ഓക്കെ.
0: ശോഭേച്ചി, എന്തെങ്കിലും പച്ചക്കറി തോട്ടങ്ങളോ അങ്ങനെ ആയിട്ട് പോകുന്നുണ്ടോ?
1: പച്ചക്കറി വീട്ടിലെല്ലാം നടും.
0: ഇപ്പോ ഏതാണ് നട്ടിട്ടുള്ളത്?
1: ഇപ്പൊ വഴുതിരിങ്ങ, വെണ്ടക്ക,
0: അതൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഓക്കെ. ഇഷ്ടാണ് കൃഷി
1: ചെയ്യാൻ?
0: ഇഷ്ടാണ്. വീട്ടിലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവുമായിരിക്കും അല്ലേ?
1: ഇല്ല, അതെല്ലാം തീർന്നു. ഇപ്പൊ മഴ പെയ്ത് വേനൽക്കാലം നട്ടതാണ്.
0: ഓ, അതൊക്കെ കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു. ഇതിന്റെ നടക്കൊക്കെ സിനിമയൊക്കെ
1: കാണാറുണ്ടോ?
0: ഇഷ്ടമാണ് സിനിമയൊക്കെ കാണാൻ.
1: ഇഷ്ടമാണ്.
0: ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്?
1: നടൻ മോഹൻലാൽ.
0: മോഹൻലാൽ,
1: മമ്മൂട്ടി.
0: മമ്മൂട്ടി, മോഹൻലാൽ, അത് നമ്മുടെ പണ്ടേയുള്ള ഇതന്നെല്ലേ. മോഹൻലാലിന്റെ സിനിമ കണ്ടാലും കണ്ടാലും നമുക്ക് ഒന്നും കൂടി കാണണം തോന്നുന്ന സിനിമയൊക്കെ ഉണ്ടാവല്ലോ, അതായത് മണിച്ചിത്രത്താഴ്, അതുപോലെ ചേച്ചിക്ക് ഏതാണ് ഇഷ്ടം?
1: ആറാം തമ്പുരൻ.
0: ഓ, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. ആറാം തമ്പുരന് ഇഷ്ടമാണ്, എത്ര കണ്ടാലും മതി വരില്ല. തിയേറ്ററിൽ പോയി
1: കാണാറുണ്ട്?
0: പണ്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവല്ലോ സിനിമ, കുട്ടിക്കാലത്തൊക്കെ. അത് ഏതാണ് ഫസ്റ്റ് കണ്ട സിനിമ?
1: അത് ഓർമ്മയില്ല.
0: അത് ഓർമ്മയില്ല. ചെറുപ്പത്തിൽ നമ്മള് കണ്ട സിനിമ?
1: ചെറുപ്പത്തിൽ, അത് ഓർമ്മയില്ല.
0: ശോഭിച്ചയുടെ വീട് എവിടെയാ?
1: എന്റെ പിന്നെ പാതിരിയാട്.
0: ഇപ്പൊ അയ്യല്ലൂര് താമസിക്കുന്നു. ഓക്കെ. പാതിരിയാട് ആരൊക്കെ ഉള്ളത്?
1: പാതിരിയാട് ആരുമില്ല. അമ്മ മരണപ്പെട്ടു പോയി, അച്ഛൻ മുമ്പേ മരണപ്പെട്ടു പോയി, അമ്മ ഇപ്പൊ ജനുവരി 3 മരണപ്പെട്ടു പോയത്. പിന്നിപ്പം വീട്ടിൽ ആരുമില്ല.
0: ആരുമില്ല. ശോഭിച്ചക്ക് എത്ര മക്കളാണ്
1: ഉള്ളത്? എനിക്ക് 4.
0: 4 എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ആ, മോനുണ്ട്. മോൻ ആർമിയിലായിരുന്നു. ആർമിയിൽ നിന്ന് ഇപ്പോ 16 ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വന്ന്. മോന് വില്ലേജ് ഓഫീസറായിട്ട് ജോലി കിട്ടി.
0: പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി,
1: മാഹിയിലാണ് എഴുതിയ പരീക്ഷ. പോണ്ടിച്ചേരി ജോലി കിട്ടി.
0: ജോലി കിട്ടി. ഇപ്പൊ അവിടെയാണോ താമസം?
1: അതെ, ഇപ്പം പോണ്ടിച്ചേരി.
0: കല്യാണമൊക്കെ കഴിഞ്ഞോ?
1: ആ, 2 കുട്ടികളുണ്ട്.
0: പിന്നെ
1: 8 കഴിഞ്ഞിട്ട് മോന്റെ.
0: അവരൊക്കെ ഇപ്പൊ പോണ്ടിച്ചേരിയാണുള്ളത്.
1: പിന്നെ വൈഫ് മാഹി ഹോസ്പിറ്റൽ നേഴ്സാണ്.
0: ഓക്കെ. ആ, അതുകൊണ്ട് കുഴപ്പമില്ല, അതങ്ങനെ പോകുന്നല്ലേ. പോണ്ടിച്ചേരി, അത് അധികം ദൂരം ഉണ്ടാവില്ലല്ലോ.
1: ആ, ഇല്ല.
0: ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്? ബാക്കിയുള്ള മക്കളൊക്കെ?
1: ബാക്കിയില്ല. ഒരാള് ചാമ്പാട്, ഒരാള് വാവോട്, ഒരാള് കല്ലൂര്.
0: കല്ലൂര്. ഇപ്പൊ എല്ലാരും സുഖമായിട്ട് അങ്ങനെ പോകുന്നു.
1: ഓക്കെ.
0: ശോഭേച്ചി, ഇത് നാട്ടിലെ പാട്ട് എന്നുള്ള പ്രോഗ്രാമാണ്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേ ചെയ്ത് തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല,
0: പാടലൊന്നുമില്ല. പാടിയെന്നാണോ? അപ്പൊ ആറാം തമ്പുരാനിലെ മഞ്ജു വാര്യർ അഭിനയിച്ച് ചിത്രചേച്ചി പാടിയ പാടി എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. അതെന്താണ് ഇത്രയും ഇഷ്ടാ പാട്ടിനോട്? ഇഷ്ടമാണ് ആ പാട്ട്. നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോ ഒരു രസമായിരിക്കും അല്ലേ. ഓക്കെ. അമ്പലത്തിലൊക്കെ പോവാറുണ്ട്?
1: പോകാറുണ്ട്.
0: ഭക്തിയാണോ? ഇഷ്ടപ്പെട്ട ദൈവം ഏതാ?
1: കൃഷ്ണൻ.
0: കൃഷ്ണനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാടി എന്നുള്ള പാട്ട് കേൾപ്പിച്ചു തരട്ടെ? ഓക്കെ. താങ്ക് യു ചേച്ചി.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM. റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ശശി നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എന്റെ പേര് നൂറ് സബഹ. ഞാൻ മേരുവമ്പായത് താമസിക്കുന്നത്. ഇപ്പം മട്ടന്നൂർ ഓസോൺ ഒപ്റ്റിക്കൽസിൽ ഓപ്റ്റോമെട്രിസ്റ്റായി വർക്ക് ചെയ്യുന്നു.
0: എങ്ങനെ ജോലിയൊക്കെ എങ്ങനെ പോകും?

0: ജോലിയൊക്കെ നല്ല തന്നെ. ഇപ്പൊ ഇവിടെ കേറിയിട്ട് ഒരു വർഷമായി.
1: അപ്പോ വർക്ക് ചെയ്യുന്നത് ഓസോൺ ഒപ്റ്റിക്കൽസിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയാവോ?
0: ഇവിടെ ഒരു ഒട്ടുമിക്ക ഒപ്റ്റിക്കൽസിലും ഇല്ലാത്ത ഫോറോപ്റ്റർ എല്ലാം ഇവിടെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ ടെസ്റ്റിങ്. നോർമലി അതങ്ങനെ കാണാറില്ല. മറ്റേ മാനുവലായിട്ടും ടെസ്റ്റ് ചെയ്യും, അതിലും ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മളിപ്പം പലവിധ ഓഫേഴ്സും കൊടുക്കാറുണ്ട്. 50% ഫ്രെയിമിന്, അതുപോലെ ബൈ വൺ ഗെറ്റ് വൺ. ഇപ്പൊ നിലവിലുള്ളത് എന്ന് വെച്ചാല് ഏത് ഫ്രെയിം എടുത്താലും 30% ഡിസ്കൗണ്ട് ഉണ്ടാവും. അങ്ങനെ എല്ലാ ടൈമിലും ഓരോ ഓഫർ ചെയ്ത് ഇങ്ങനെ പോകും.
1: ഇപ്പൊ എങ്ങനെ നമ്മുടെ കസ്റ്റമർ എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ആണോ വന്നു കഴിഞ്ഞാല്?
0: അതെ, അവർക്ക് മൈൻഡിൽ വിചാരിച്ച ഫ്രെയിം ഇവിടെ വന്ന് എന്തായാലും കിട്ടിയിരിക്കും. കാരണം എല്ലാ ടൈപ്പിലുള്ള ഫ്രെയിം ഇവിടെ ഉണ്ട്. അപ്പൊ അവരെന്നെ പറയും, ആ ഞാൻ ഇത് തന്നെ വിചാരിച്ചിട്ട് വന്നതാണ്, ഇത് തന്നെ കിട്ടി. അപ്പൊ അതെല്ലാം നമുക്കൊരു സന്തോഷം.
1: മാത്രല്ല, ഇവിടെ ഓപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്?
0: അതെ, അത് ഞാനായിട്ടാണ് ഇവിടെ ഓപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫിറ്റിംഗും ഉണ്ട്, അത് നമ്മളെ ഓണർ തന്നെ ചെയ്യും. ലിജിന എന്നാ പേര്. സർവീസും ഫ്രീ ആണ് ഇവിടെ. ഇപ്പൊ നിങ്ങൾ എവിടുന്ന് വന്ന് വാങ്ങിയ ഫ്രെയിം എടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും, അതായത് ലെൻസ് ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ലെൻസ് ഇളകിപ്പോയി അല്ലെങ്കിൽ ലെഗ് പ്രൂവ് ഇളകി, അതൊക്കെ നമ്മൾ ഫ്രീ ആയി ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് തന്നെ എടുക്കണം എന്നില്ല, എവിടുന്ന് എടുത്താലും കുഴപ്പമില്ല.
1: അപ്പൊ എന്തുകൊണ്ടും ഇവിടെ വരുന്ന കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകാറ്?
0: അതെ അതെ.
1: വീട്ടിൽ ആരൊക്കെയാണത്?
0: വീട്ടിൽ ഉമ്മ, എന്റെ മോളുണ്ട് ചെറിയ, ഇപ്പം LKG പഠിക്കുന്നത്. പിന്നെ രണ്ട് അനിയനും ഒരനിയത്തി.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ.
0: ഉമ്മാന്റെ പേര് റഷീദ, മോളെ പേര് ഫാത്തിമ സഹറ, അനിയന്മാര് മൂത്താള് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ PG എന്ന് നെജിൽ എന്ന പേര്. രണ്ടാമത്തെ അനിയൻ ഇപ്പം +2 പഠിക്കുന്നത്, നെഹീം എന്ന പേര്. അനിയത്തി 8 പഠിക്കുന്നത്, നിസ.
1: ഹസ്ബൻഡ്?
0: ഹസ്ബൻഡ് ഫാർമസിസ്റ്റാ, ഖത്തറിലാണ് വർക്ക്
1: ചെയ്യുന്നത്.
0: ഇല്ല, നെക്സ്റ്റ് മന്ത് വരും, ഒരു പ്രോഗ്രാം ഉണ്ട് ഫാമിലിയിൽ.
1: അപ്പോ ലീവിന് വന്നിട്ടാകുമ്പോ എന്തെങ്കിലൊക്കെ യാത്രകള് അങ്ങനെയൊക്കെ നടത്താറുണ്ടോ, ദൂരെ യാത്രകള്?
0: ആ ഒരു മാസത്തിലുണ്ടോ, അപ്പോ ഒരുമിച്ചിട്ട് സ്പെൻഡ് ചെയ്യേണ്ടിട്ട് ഇങ്ങനെ യാത്രയ്ക്ക് പോകും.
1: കഴിഞ്ഞ തവണ വന്നപ്പോ എവിടെയായിരുന്നു യാത്ര ചെയ്തത്?
0: കഴിഞ്ഞ തവണ വന്നപ്പം ഊട്ടി, വയനാട്, അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്ന് പോയി.
1: എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ക്ലൈമറ്റ് അവിടുത്തെ?
0: ആ നല്ല അടിപൊളിയായിരുന്നു, രണ്ട് സ്ഥലവും നല്ല തണുപ്പ്. നമ്മള് ഒരു ഏപ്രിൽ ടൈമിലായിരുന്നു പോയത്. അപ്പോ ഇവിടുത്തെ ചൂടിന് വെച്ച് നോക്കുമ്പോ അവിടെ ഭയങ്കര ഒരു ആശ്വാസം.
1: ഈ യാത്രക്കിടയിൽ എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തങ്ങിയിരിക്കുന്നുണ്ടോ?
0: അങ്ങനെ ചോദിച്ചാ യാത്രകൾ തന്നെ ഒരു രസകരമാണ്.
1: ജോലി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജോലി സമയം കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങൾ ഉണ്ടാവില്ല, ഫ്രീ ടൈമുകൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയങ്ങളില് എന്താണ് ഹോബി എന്ന് പറയാനുള്ളത്?
0: ഹോബി എന്ന് പറയാന് അങ്ങനെ മെയിൻ ആയിട്ടൊന്നില്ല, വായിക്കും. പിന്നെ മോളെ കൂടെ അന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാം, കാരണം ആ ഒരു ടൈമിലല്ലേ അവളെ അടുത്ത് കിട്ടും. അങ്ങനെയെല്ലാം.
1: പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ കാണാനുള്ള സമയം അങ്ങനെ എന്തെങ്കിലും കിട്ടാറുണ്ടോ?
0: പാട്ട് കേൾക്കും, സിനിമ അങ്ങനെ കാണാറില്ല.
1: എത്തരം പാട്ടുകളാണ് കേൾക്കാറ്? അടിച്ചുപൊളി പാട്ടുകളാണോ അല്ലെങ്കിൽ മെലഡി ആണോ?
0: പ്രത്യേകിച്ചുള്ള കാറ്റഗറി ഒന്നും ഇല്ല, എല്ലാ ടൈപ്പ് പാട്ടും കേൾക്കും. മെലഡി കേൾക്കും, അടിച്ചുപൊളി കേൾക്കും, ഇപ്പോഴത്തെ നൂജൻ പാട്ടുകൾ കേൾക്കും. അങ്ങനെ പ്രത്യേകിച്ചിട്ടായിട്ടുള്ള ഒന്നുമില്ല.
1: ഹസ്ബൻഡ് ഒക്കെ ലീവിന് വന്നിട്ടാകുമ്പോ ഇനി എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇന്ന് സ്ഥലം കണ്ടാ കൊള്ളാം, അല്ലെ ഇന്ന് ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്ത് അവിടെ പോകണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ?
0: അത് പറഞ്ഞില്ല, ഇപ്പൊ ഒരു പ്രോഗ്രാം ഉണ്ട്, ഹസ്ബൻഡിന് അനിയന്റെ ആ മാരേജാണ്. അപ്പൊ അതിന്റെ ബിസി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണോന്ന് പ്ലാൻ ചെയ്തിട്ടില്ല, വരുന്നത് പോലെ.
1: സമയം കിട്ടുകയാണെങ്കിൽ നല്ലൊരു ടൂർ പ്ലാൻ ചെയ്യും അല്ലെ?
0: അതെ അതെ.
1: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പോ നാട്ടിലെ പാട്ടിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പോ നമ്മളോട് പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം നല്ലൊരു പാട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
0: ഏലമല കാടിനുള്ളിലുള്ള ഒരു പാട്ടില്ലേ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം. 10-ാം വളവിലുള്ള ഫിലിമിലെ
1: നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് നായകനായിട്ട് വന്ന മനോഹരമായിട്ടൊരു ചിത്രം അല്ലേ? എന്താ പറയാ, ഗ്രാമ ഭംഗിയും അതെ ആ ഒരു പശ്ചാത്തലമൊക്കെ
0: ആയിട്ടുള്ളൊരു ഫിലിമാണല്ലോ. മകളെ നഷ്ടപ്പെട്ടിട്ട് ഒരു അച്ഛന്റെ ഉള്ളൊരു ആ ഫിലിം ഇഷ്ടം.
1: അപ്പൊ ആ ഒരു സിനിമയിലെ പാട്ടാണ് കേൾക്കാൻ താല്പര്യം.
0: ആ ഒരു ഫിലിം കാണുമ്പോ എന്റെ മകളെ പോലത്തെ ഒരു മകളാന്നുള്ളൊരു ഇമോഷണൽ ഉണ്ടാവും.
1: അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.
0: നമസ്കാരം. ഓക്കെ, ബൈ.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തോ.
2: തോമസ് കാഞ്ഞിലേരി.
1: കാഞ്ഞിലേരി. കാഞ്ഞിലേരി എന്ന് പറയുമ്പോൾ
2: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി.
1: ശ്രീകണ്ഠപുരം കാഞ്ഞിലേരി. ചേട്ടൻ എന്താ
2: ചെയ്യുന്നത്? ചെറിയ ചെറിയ കൃഷികൾ നടത്താറുണ്ട്. വാഴ കൃഷിയുണ്ട്. കൂലിപ്പണികളായിട്ട് അങ്ങനെ പണിക്ക് പോകും. ഇപ്പോഴും പോകുന്നുണ്ട്.
1: കൃഷി എന്ന് പറഞ്ഞു. അപ്പൊ കൃഷിയിൽ എങ്ങനെ വീടിന്റെ പരിസരത്ത് തന്നെയാണോ? അല്ലെങ്കിൽ
2: അല്ലല്ല, പുറത്ത് തന്നെ. കണ്ട് പിന്നെ വയലില് വാരത്തിന് വാഴ കൃഷി ചെയ്യും.
1: സ്വന്തമായിട്ട് തന്നെയാണോ?
2: സ്വന്തമായിട്ട് വാഴ

0: പിന്നെ കൂലിപ്പണി ഉണ്ടെങ്കിൽ എങ്ങനെ പോകും?
1: എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം?
0: സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മള് ഈ നാടൻ വാള് വെച്ച് അറക്കുന്നൊരു പണിയുണ്ടായിരുന്നു. അപ്പൊ ആ പണിയൊക്കെ അങ്ങോട്ട് നിന്ന് പോയല്ലോ മില്ലുകൾ വന്നപ്പോ. അതോടുകൂടിയിട്ട് ആ പണി അങ്ങ് ഉപേക്ഷിച്ചു. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണമല്ലോ. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിൽ വാഴകൃഷിയോട് താല്പര്യം തോന്നി. അപ്പൊ അതുമായിട്ട് 5-10 വർഷമായി അത് നടത്തിക്കൊണ്ടിരിപ്പുണ്ട് മുടക്കമില്ലാതെ. അതിൽ വലിയ നഷ്ടമൊന്നും വരാറില്ല, നഷ്ടമൊന്നും വരാറില്ല. കാറ്റൊന്ന് കുറച്ച് വാഴ ഒടിഞ്ഞു പോയാലും നല്ല കൊലയൊക്കെ ആണെങ്കിൽ നഷ്ടമൊന്നും സംഭവിക്കാറില്ല.
1: എങ്ങനെയുള്ള വാഴകളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്?
0: അത് പിന്നെ മേട്ടുപാളയം അല്ലെങ്കിൽ സ്വർണമുഖി, ഇതാണ് നമ്മളവിടെ സാധാരണ നാടൻപാഴയായിരുന്നു. അതിപ്പം നാടൻപാഴ ഇല്ലാതെ വന്നു. അതോടുകൂടി തമിഴ്നാട്ടിന്നും കർണാടകത്തിനും ഒക്കെ ഉണ്ടിരുന്ന വഴക്കുന്നുകൾ അതാണ്.
1: കൂടുതലിപ്പം പഴങ്ങളൊക്കെ ഇറക്കുമതിയാണ് നമ്മുടെ നാട്ടിലേക്ക്.
0: അതിന് പ്രത്യേകത എന്താ പറഞ്ഞാൽ അത് നമ്മൾക്ക് കൂടുതൽ ഉപയോഗിക്കാൻ അത്ര കൊള്ളുന്നതല്ല. നാടൻ കൊലയാണ് എപ്പോഴും എല്ലാവരും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നതും കഴിക്കാൻ നല്ലതും.
1: തീർച്ചയായിട്ടും. പക്ഷേങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ വളരെ കുറവായിട്ടാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ, ഇത് വളത്തിനൊക്കെ ഭയങ്കര വിലയായി. 40 രൂപ 35-38 രൂപ പൊട്ടാസിനായി എന്ന് പറഞ്ഞാൽ പൊട്ടാസ് ഇടാതെ കൊണ്ട് കുല കിട്ടുമോ? ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ കൃഷിയിൽ നിന്ന് മനുഷ്യൻ പുറകോട്ട് പോവുക.
1: വാഴകൃഷി അല്ലാതെ മറ്റേതെങ്കിലും?
0: കുറച്ച് റബ്ബർ ഉണ്ട്, വേറെ ഒന്നുമില്ല, വേറെ കാര്യമായിട്ടൊന്നുമില്ല.
1: റബ്ബറൊക്കെ സ്വന്തം തന്നെയാണോ?
0: സ്വന്തം ചെയ്യും.
1: ഈ വാഴയിൽ നിന്ന് കിട്ടുന്ന ഈ വാഴക്കുലകൾ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്?
0: മാർക്കറ്റിലേക്ക് ഒരുപാട് കൂടുതൽ കൃഷികളൊന്നുമില്ല. നമ്മള് പിന്നെ മയ്യൽ കൊണ്ടുപോകാറുണ്ട്, മയ്യൽ, ചാലോട്, പിന്നെ അവിടെ തന്നെ ബ്ലാത്തൂര്, നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ കൊടുത്ത് തീരാൻ മാത്രമേ ഉള്ളൂ.
1: വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടില് ഭാര്യ ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 3 കുട്ടികളുണ്ട്, അത് പെൺകുട്ടികളാണ്. ഒരു കല്യാണം കഴിച്ച അവരുടെ ഭർത്താവിനും ഓരോ സ്ഥലത്താണ് ഉള്ളത്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
0: മൂത്തത് ഷീജ, രണ്ടാമത്തവൾ ഷീബ, മൂന്നാമത്തെ കുട്ടി ഷീന. മൂത്തവൾക്ക് 3 കുട്ടികൾ, ഒരാണ്ടാണ് ഒരു പെണ്ണും, രണ്ടാമത്തവൾക്ക് 2 പെണ്ണ്, ഇളയവൾക്ക് ഒരാണ് ഒരു പെണ്ണും.
1: വൈഫിന്റെ പേര്
0: തങ്കമ്മ. മേരി എന്നാണ് പേര്, അത് നമ്മൾ വിളിക്കുന്ന തങ്കമ്മ. റിക്കാർഡ് പേര് മേരി.
1: മേരിയാണ് നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പേര്.
0: തങ്കമ്മ.
1: തങ്കമ്മയാണ്. അപ്പൊ തങ്കമ്മ എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ മേരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും അറിയണമെന്നില്ല. അപ്പൊ ഈ ഒരു കൃഷി മേഖലയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ കിട്ടുന്ന സമയം ഉണ്ടാവല്ലോ, അപ്പൊ ആ സമയങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് ചേർ? ഇപ്പൊ വായന അല്ലെങ്കിൽ വായനശാല?
0: വായനശാലയിൽ പോയാൽ കുറച്ച് പേപ്പറോ കാര്യങ്ങളോ വായിക്കും. പിന്നെ നമ്മൾ TV അധികം വെച്ചുക. അത്രയ്ക്ക് സമയം ഉണ്ടാവുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പണി ഉണ്ടാവും, ചെറുതായിട്ട് എന്തായാലും ഉണ്ടാവും.
1: അപ്പൊ ഈ ഒരു വരുമാനം തന്നെയാണ് ചേട്ടന്റെ കുടുംബത്തിന്റെ ഒരു?
0: കുട്ടികളെ എപ്പോഴും സഹായിക്കുന്നൊക്കെ ഉണ്ട്, അത്യാവശ്യം വന്നാൽ സഹായിക്കും, മക്കൾ സഹായിക്കും.
1: എല്ലാവരും അവരവരെ കുടുംബമായിട്ട് അങ്ങനെ മുന്നോട്ട്
0: പോയിക്കൊണ്ടിരിക്കും.
1: ഒഴിവ് സമയങ്ങളിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ?
0: സിനിമയ്ക്ക് പോകാറില്ല, കുറെ ദൂരം പോകണം, അടുത്തില്ലല്ലോ. മുമ്പൊക്കെ പോകുമായിരുന്നു, ഇപ്പം സിനിമയ്ക്ക് ഒളിക്കലിൽ പോകണം.
1: അത് ശരി.
0: അപ്പം അത് ബുക്ക് ചെയ്യണം മുൻകൂട്ടി. അതിനൊന്നും പോകാറില്ല, വാഹന സൗകര്യവും ഇല്ല.
1: അല്ല, പഠിക്കുന്ന കാലത്തൊക്കെ?
0: പഠിക്കുന്ന കാലത്തൊക്കെ പോകും. ഇന്നാലത്ത് 35 വയസ്സായി ടിക്കറ്റ് ഉള്ള സമയത്ത് നടന്നിട്ട് പോകാൻ ചെയ്യേണ്ട ഒരു സിനിമയാണ്.
1: ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കോ.
0: അത് ഞങ്ങളെ കൂട്ടുകാരുണ്ടാവും ആരെങ്കിലും 2-3 ആള്. അപ്പോ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ 35 വയസ്സായി ടിക്കറ്റിന്,
1: അന്നത്തെ കാലം.
0: അപ്പോ ആദ്യം തറയലായിരുന്നു, പിന്നീടാണ് ബെഞ്ചായത്. അപ്പോ 35 വയസ്സേക്ക് പോയാല് ഒരു സിനിമ കണ്ടിട്ട് രാത്രി ഇങ്ങോട്ട് നടക്കുക, അങ്ങോട്ട് നടക്കുക, തിരിച്ചിങ്ങോട്ട് നടക്കുക, 8-10 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഒരു കുറുക്ക് വഴിയുണ്ട്, അതിൽ കൂടെ വന്നാൽ പുഴയിലെ കൂടെ ഇറങ്ങിയിട്ട് പുഴയിൽ നിന്ന് കുളിച്ചിട്ടൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരിക.
1: രസമുള്ള കാര്യം
0: തന്നെയാണ്.
1: ഇന്നിപ്പോ ഒന്നും വേണ്ട, നമ്മൾ വീട്ടിലിരുന്ന് മൊബൈൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ആയി, പിന്നെ പോയി കാണുക. എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഒരുങ്ങിയിട്ടുണ്ട്.
0: ഒരുപാട് ടെക്നോളജി മാറ്റം വന്നില്ലേ?
1: അന്നത്തെ കാലങ്ങളിൽ എങ്ങനെയുള്ള സിനിമകളായിരുന്നു കൂടുതൽ കാണും?
0: അന്നത്തെ കാലങ്ങളിൽ സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഉള്ളൂ, വേറെ നമുക്ക് ഇന്നത്തെ ഡിജിറ്റലൊന്നും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ.
1: സത്യൻ മാഷിന്റെ,
0: സത്യൻ, നസീർ, ഉമ്മർ, മധു ഒക്കെ ഉണ്ടെന്ന് അവരുടെയാണ് സിനിമ, നെല്ല് പോലെയുള്ള സിനിമകൾ.
1: അങ്ങനെയുള്ള സിനിമകളൊന്നും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നില്ല.
0: ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെ
1: ഇപ്പൊ കഥകൾക്കൊന്നും വലിയ
0: കഥകൾക്ക് പ്രാധാന്യമൊന്നുമില്ല. കുറെ പാട്ടും കുറെ ഡാൻസും
1: ഒക്കെ, കാരണം ഇപ്പോഴത്തെ തലമുറ അതാണ് ഇഷ്ടപ്പെടുന്നത്.
0: അതാണ് എന്റെ കാരണം.
1: പാട്ട് കേൾക്കാറുണ്ടോ?
0: പാട്ടിനായിട്ട് മെനക്കെടാറില്ല,
1: എന്നാലും
0: വെക്കും,
1: ആസ്വദിക്കുന്നു. അടിച്ചുപൊളി പാട്ടുകളോടാണ് താല്പര്യം, അല്ലെങ്കിൽ മെലഡി പഴയ കാലങ്ങളിൽ?
0: പഴയ ഗാനങ്ങളിലോടൊക്കെയാണ് താല്പര്യം കൂടുതൽ.
1: എന്തായാലും ജോലി കഴിഞ്ഞ് കിട്ടുന്ന ഒരു സമയങ്ങളിലൊക്കെ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ TV കാണുക, ഇതൊക്കെ തന്നെയാണ്.
0: വാർത്ത ഉണ്ടാവും, പാട്ടും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുമല്ലോ.
1: പിന്നെ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമ്മളെ പഴയ കാലങ്ങളിൽ എന്താ പറയാ, കൃഷിപ്പണിക്കാർ അല്ലെങ്കിൽ വയലിൽ പണിയെടുക്കുന്നവരും പണ്ട് നാടകങ്ങളൊക്കെ കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വെള്ളരി നാടകങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാൻ?
0: നാടകങ്ങള് ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ അങ്കണത്തില് നാടകമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ട്. പിന്നെ അജയൻ കണ്ണാടിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു കൃഷ്ണമാഷാണ് പുള്ളിയെ എഴുതിയ നാടകം, രണ്ട് നാടകം അദ്ദേഹം എഴുതിയത് തന്നെ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അവിടുന്ന് വളരെ നല്ല ഇതായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ പുത്തളം സംവിധാനം ചെയ്തിട്ടുണ്ട് കൃഷ്ണേട്ടൻ, അതുപോലെ തോമസ് മാഷ് പണപ്പത്തുനിന്ന് വന്നിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഞ്ചാറ് നാടകത്തിൽ അവിടെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂൾ മുതലേ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
1: അപ്പൊ ആ ഒരു ഓർമ്മ, ഏതെങ്കിലും ഒരു നാടകത്തില് ഡയലോഗ് ഇപ്പൊ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ?
0: അധികവും നാടകത്തിൽ ചില സമയം നമ്മൾ മിക്കനകത്തും കോമഡി ആണ് ഇതുമായിട്ട് വരിക.
1: കോമഡി കഥാപാത്രമാണ് കൂടുതൽ ചെയ്തത്.
0: ഒരു ആൻ്റപ്പൻ എന്നും പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, ഇയാക്കു എന്നാണ് എന്റെ പേര്, മകനാണ് ആൻ്റപ്പൻ, രണ്ടുപേരും കോമഡിയാണ്.
1: അത് ശരി.
0: അപ്പോ പിശുക്കനായ ഒരു അച്ഛനാണ് വേഷമാണ് എനിക്ക്, മകന്റെ മകനാണ് ആൻ്റപ്പൻ. അപ്പോ കൊടുത്ത പൈസ കിട്ടാതെ വന്നപ്പോ ഇവൻ അപ്പാന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ആൻ്റപ്പാന്ന് വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. വളരെ കോമഡി ആയിട്ട് നടന്ന നാടകം.
1: ഇത് കുറെ വേദികളിൽ കളിക്കാൻ സാധിച്ചിട്ടുണ്ട്?
0: ഇല്ലില്ല, അത് ഒരു നാടകം നമ്മൾ കളിക്കുന്നു, അത് അവിടെ തീരുന്നു,
1: അത്രയേ ഉള്ളൂ. അപ്പൊ കൂടുതൽ വേദികൾ അന്ന് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.
0: പഠിക്കുന്ന കാലത്ത് സ്കൂളിലും കിട്ടിയിട്ടുണ്ട് രണ്ട് നാടകം. സ്കൂളിൽ തന്നെ ഒന്ന് ടിക്കറ്റ് വെച്ച് ഞങ്ങൾ കളിച്ചൊരു നാടകമുണ്ട്.
1: അതെവിടെയായിരുന്നു?
0: അതെ, സ്കൂളിൽ.
1: സ്കൂളിൽ വെച്ച്
0: അത് മൈക്ക് സെറ്റ് വാങ്ങണം. അന്നത്തെ കാലത്ത് ഒമ്പതി പഠിക്കുന്ന സമയത്താണ്. മൈക്ക് സെറ്റ് വാങ്ങാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ട് അപ്പം പിരിവെടുക്കണം. നാടകത്തിൽ നമ്മൾ അഭിനയിക്കുക 9 കിലോമീറ്റർ നടക്കുകയും വേണം തിരിച്ച് വീട്ടിലെത്തണം. 6-7 കിലോമീറ്റർ നടക്കണം.
1: ശരി.
0: ഇതെല്ലാം കഴിഞ്ഞ ശേഷം നടന്ന് സന്ധി കഴിഞ്ഞ ശേഷം വീട്ടിലേക്കും
1: വരും.
0: അങ്ങനെ ടിക്കറ്റ് വെച്ചൊരു നാടകമൊക്കെ നടക്കും.
1: എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
0: അത് വളരെ നല്ല ഒരു നാടകമായിട്ടാണ് എല്ലാവരും നിന്നും കിട്ടിയൊരു പ്രചോദനം.
1: ആ ഒരു നാടകത്തിന്റെ എന്താണ് ഇതിവൃത്തം? എന്താണ് ആ ഒരു?
0: അതൊരു പാവപ്പെട്ട ഒരു കർഷകന്റെ രോഗിയായവരും അച്ഛന്റെ മകനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവനൊരു ജോലിയായ കിട്ടുന്നതിന് മുൻപായിട്ട് ഈ അപ്പനെ നട്ടുള്ളവർ കഷ്ടപ്പെടുത്തുന്ന, അപ്പൊ അത് സഹിക്ക വയ്യാതെ മകൻ വന്നിട്ട് അപ്പനെ രക്ഷിക്കുന്നതാണ് എന്റെ ആ കഥയിലെ പ്രധാനമായിട്ട് വന്നത്. അപ്പൊ അതിൽ ഞാൻ വയസ്സനായ ഒരു അച്ഛനായിട്ട് അഭിനയിച്ചു.
1: അത് ശരി. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് നാടകത്തിൽ. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് നാടകങ്ങളൊക്കെ?
0: അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഇല്ലാതെ വരിക. സിനിമ വന്നു, പിന്നെ ടി വി വന്നു, ഈ കാലം വന്നപ്പോ നാടകം പൊതുവെ സ്റ്റേജുകളിൽ നമ്മൾ സാധാരണ നാടകങ്ങൾ ഇല്ലാണ്ട് അങ്ങ് പോയി. പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ അല്ലേ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും.
1: തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ലബ്ബുകൾ ഒരുപാട് നാടക മത്സരങ്ങളും നാടകോത്സവം ഒക്കെ ആയിട്ട് നടത്തി കാണുന്നുണ്ട്. അപ്പൊ അതൊരു നമ്മുടെ നാടകത്തിന്റെ ഒരു തിരിച്ചു വരവായിട്ട് നമുക്ക് കണ്ടുകൂടെ?
0: അതിപ്പോ നമ്മൾക്ക് ഈ പ്രായമായ സമയത്ത് നമ്മൾ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അങ്ങോട്ടൊന്നും ചിന്തിക്കാറ് പോലുമില്ല.
1: അപ്പൊ ഇനിയൊരു അവസരം കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഒരു ഊർജം ഇപ്പോഴും മനസ്സിലുണ്ടോ?
0: താല്പര്യമില്ല.
1: ജീവിതമായി പ്രാരാബ്ധമായി അതൊക്കെ നമ്മുടെ ഇതിനൊരു
0: പ്രായം.
1: തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ശരീരം മനസ്സത്ത് നിന്നെടുത്ത് നമ്മുടെ ശരീരം എത്തണല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഘടകമാണ്. എന്നാലും പഴയ കാലങ്ങൾ ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
0: അപ്പൊ
1: ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു, അനുഭവങ്ങൾ പങ്കുവെച്ചു. അതോടൊപ്പം ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
1: അപ്പൊ ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?
0: ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: മനോഹരമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണ്.
0: ലങ്കാദഹനം എന്ന പടമാണ്.
1: അതെ, നസീർ സാറാണ് അതിൽ പാടി അഭിനയിക്കുന്നത്. ഈ ഒരു ഗാനമാണ് ഇപ്പോൾ ചേട്ടന്റെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
0: അത് നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഭാര്യ അങ്ങനെ എല്ലാവർക്കും വേണ്ടി, നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി,
1: നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ചേട്ടൻ ഈ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഈ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേൾക്കാം. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു സിനിമ, ആ സിനിമയിലെ മനോഹര ഗാനങ്ങൾ, അതിനോടൊപ്പം സിനിമയുടെ വിശേഷങ്ങളും കഥാസാരവും പങ്കുവയ്ക്കുന്ന ഗാനതരംഗത്തിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത മനോഹര ചിത്രമായ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയാണ്. ജയറാം, അഭിരാമി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം കുടുംബ ബന്ധങ്ങളുടെയും ദാമ്പത്യ ജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും ചെറിയ ചെറിയ രസകരമായ മുഹൂർത്തങ്ങളുടെയും കഥ പറയുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് എസ് രമേശൻ നായരും സംഗീതം ഔസേപ്പിച്ചനുമാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കുടുംബജീവിതത്തിന്റെ മൃദുലതയും സ്നേഹവും മനോഹരമായി ആവിഷ്കരിക്കുന്നവയാണ്. ഓരോ ഗാനവും കഥയുടെ മുന്നേറ്റത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. സിനിമയുടെ ഭാവം മനോഹരമായി അവതരിപ്പിക്കുന്ന ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയ ഗാനങ്ങളിൽ ഒന്നാണ് ഉദയം വാൽക്കണ്ണെഴുതി.

IPS ഓഫീസറായ സഞ്ജീവ് ജയറാം കുടുംബസ്നേഹിയായ യുവാവാണ്. അച്ഛനും സഹോദരിമാരുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന സഞ്ജീവ് DGP മകളായ ഗീതുവിനെ, അഭിരാമി, വിവാഹം കഴിക്കുന്നു. എന്നാൽ അമിത ലാളനയിൽ വളർന്ന ഗീതുവിന് പുതിയ കുടുംബ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതിലൂടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പിന്നീട് ജീവിതാനുഭവങ്ങളിലൂടെ അവൾ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയുന്നതും കുടുംബം വീണ്ടും സന്തോഷത്തിലാകുന്നതുമാണ് ചിത്രത്തിന്റെ കഥ. അടുത്ത ഗാനം ഇരുമയും ഒരു മനസ്സും. ശ്രോതാക്കളെ, ചിത്രത്തിലെ ഏറ്റവും മനോഹരമായ മെലഡികളിലൊന്നാണിത്. പ്രണയത്തിന്റെ മൃദുലഭാവങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്.

0: ഒരു മനസ്സും
1: സഞ്ജീവിന്റെയും ഗീതുവിന്റെയും ജീവിതത്തിലേക്ക് പ്രണയം കടന്നുവരുന്ന നിമിഷങ്ങളെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രണയത്തിന്റെ മൃദുലതയും ദാമ്പത്യ ജീവിതത്തിന്റെ സൗന്ദര്യവും നിറഞ്ഞ ഈ ഗാനം യേശുദാസും ചിത്രയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ജയറാം അഭിരാമി കൂട്ടുകെട്ട് മലയാള സിനിമയിൽ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ്. സ്വാഭാവികമായി അഭിനയ ശൈലിയും ലളിതമായ അവതരണവുമാണ് ഇരുവരെയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരരാക്കിയത്. ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലും ആ കെമിസ്ട്രി വളരെ മനോഹരമായി കാണാം. അടുത്ത ഗാനം പൊന്നിൻ വളകിലുക്കി എന്നാരംഭിക്കുന്നതാണ്. സന്തോഷ് കേശവ് ആലപിച്ച ഈ ഗാനം ചിത്രത്തിലെ മറ്റൊരു ജനപ്രിയ ഗാനമാണ്. പ്രണയവും കാത്തിരിപ്പും നിറഞ്ഞ മനോഹരമായ വരികൾക്ക് ഔസേപ്പിച്ച് നൽകിയ ഈണം പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്.

പൊന്നിൻ വളകിൽക്ക് വിളിച്ചുണർത്തി എന്ന് തുടങ്ങുന്ന ഈ ഗാനം പുറത്തിറങ്ങിയ കാലത്ത് റേഡിയോകളിലും കാസറ്റ് പ്ലെയറുകളിലും ഏറെ കേട്ടിരുന്ന ഒരു ഗാനമാണ്. സിനിമയിൽ ജയറാം അവതരിപ്പിച്ച സഞ്ജീവൻ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വം. വിവാഹശേഷം പുതിയ കുടുംബവുമായി പൊരുത്തപ്പെടാൻ ഗീതു നേരിടുന്ന വെല്ലുവിളികളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. അടുത്ത ഗാനം ആണല്ല പെണ്ണല്ല എന്ന MG ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രത്തിലെ ലളിതവും രസകരവുമായ മുഹൂർത്തങ്ങൾക്ക് നിറം പകരുന്ന ഗാനം കൂടിയാണ് ഇത്.

കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകളും അവ മറികടന്ന് സ്നേഹവും പരസ്പര ബഹുമാനവും കൊണ്ട് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയും ചിത്രം ചർച്ച ചെയ്യുന്നു. കണ്ണിൽ തിരിതെളിക്കും എന്ന സുജാത മോഹൻ ആലപിച്ച ഗാനമാണ് അടുത്തത്.

അടുത്ത ഗാനം തേയ് തേയ് താളം. ഉത്സവാന്തരീക്ഷം നിറഞ്ഞ ഈ ഗാനവും സന്തോഷ് കേശവിന്റെ ശബ്ദത്തിലൂടെയാണ് എത്തിയത്. ഗ്രാമീണ ആഘോഷങ്ങളുടെ നിറവും താളവും ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു.

ജയറാമും അഭിരാമിയും തമ്മിലുള്ള രസകരമായ പ്രണയ മുഹൂർത്തങ്ങൾക്ക് ഈ ഗാനം കൂടുതൽ ഭംഗി നൽകുന്നു. ഔസേപ്പച്ചന്റെ ഈണവും രമേശ് നായരുടെ ലളിതമായ വരികളും ഗാനത്തെ ഹൃദയസ്പർശിയാക്കുന്നു. ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന കുടുംബ ചിത്രവും അതിലെ ഹൃദ്യമായ ഗാനങ്ങളുമായിരുന്നു. ജയറാം അഭിരാമി കൂട്ടുകെട്ടും ഔസേപ്പച്ചന്റെ സംഗീതവും രമേശ് നായരുടെ വരികളും ചേർന്ന് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു സംഗീതാനുഭവമായിരുന്നു ഈ ചിത്രം. സ്നേഹവും സഹിഷ്ണുതയും കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും മനോഹരമായി പറഞ്ഞ ഈ ചിത്രം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു.

0: വീണ്ടും മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. റേഡിയോ മലബാർ 89.6 FM. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്ര ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 10, ഹിജ്റ വർഷം 1447 മുഹറം 8, ശകവർഷം 1948 ആഷാഢം 3, 2026 ജൂൺ 24 ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ബോധല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.